ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 12, കൊലവർഷം 1201 മിഥുനം 19, 2026 ജൂലൈ 3 വെള്ളിയാഴ്ച.

0: റിയൽ എഫമിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: ജില്ലാ ഓഫീസിലേക്ക് എന്നും ഒന്നിച്ചു പോകാറുള്ള വ്യക്തികളായിരുന്നു രാജേഷും രാജീവും. രണ്ടും ഒരേ നാട്ടുകാർ, ഒരേ വകുപ്പിൽ ജോലി ചെയ്യുന്നവരും. യാത്രയോ ട്രെയിൻ വഴി. രാജേഷാകട്ടെ രാജീവിൻ്റെ മേലധികാരിയും. യാത്രയിൽ മൊബൈലിൽ സംസാരിക്കുക രാജേഷിൻ്റെ ഒരു ശീലമാണ്. അത് റോഡായാലും തോടായാലും ഇടവഴിയായാലും ഒക്കെ. ചിലയിടത്ത് പ്രതികരിക്കാനാകില്ലെങ്കിലും റോഡ് വഴി പോകുമ്പോൾ രാജീവ് പ്രതികരിക്കുമായിരുന്നു. സർ സർ, സംസാരിക്കണ്ട, പിന്നിൽ നിന്ന് ബസ് വരുന്നു. എന്നാലോ, രാജീവിൻ്റെ വാക്കുകൾ അമർഷത്തോടെയാണ് അയാൾ കേട്ടിരുന്നത്. മേലധികാരിയായ തനിക്ക് ഉപദേശവും കൊണ്ടുവരുന്നു എന്ന ചിന്തയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. താൻ തൻ്റെ പണി നോക്കിക്കോ, എനിക്കറിയാം തനിക്കെപ്പോഴും ഈ നെഗറ്റീവ് ചിന്തയാ. മേലധികാരി ആയതുകൊണ്ട് അയാൾ പിന്നീടൊന്നും മിണ്ടിയില്ല. എങ്കിലും മനസ്സ് വല്ലാതങ്ങ് വിങ്ങിയപ്പോൾ അയാൾ വീണ്ടും പറയാനൊരുങ്ങി. പക്ഷേ ഉള്ളിലിരുന്ന ആരോ തള്ളിമാറ്റിയ പോലെ അയാൾ വീണ്ടും അങ്ങ് അമർന്നുപോയി. പിന്നീട് ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവവും ഇതുപോലെ തന്നെ ആയിരുന്നു. രാജേഷ് മൊബൈലിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുന്ന കാഴ്ചയായിരുന്നു അത്. മനസ്സ് വിലക്കിയെങ്കിലും മാനുഷികത രാജീവിനെ വല്ലാതങ്ങ് പിടിച്ചു കുലുക്കി. അതുകൊണ്ട് തന്നെ നാട്ടുകാരനെന്നോ മേലധികാരിയെന്നോ ഉള്ള പരിഗണന മാറ്റിവെച്ച് അയാൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു, സർ സർ വണ്ടി വരുന്നു, മാറിക്കോ. സംഭാഷണത്തിൽ മനസ്സ് ലയിച്ചു പോയതുകൊണ്ടോ തൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടോ എന്തോ അയാളത് ഗൗനിച്ചില്ല. സംഭവിച്ചതോ

0: ട്രെയിനിടിച്ച് അയാൾ മരിക്കുകയും ചെയ്തു. ദുരന്തം കണ്ട് ആളുകൾ ഒന്നൊന്നായി ഓടിക്കോടുമ്പോഴും അസ്വസ്ഥത കാരണം അയാളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. അറിവ്, അനുഭവം ഇവയൊക്കെ പ്രായവും സ്ഥാനവും നോക്കിയല്ല ലഭിക്കുന്നത്. സ്ഥാനമില്ലാത്തവനും അറിവിൻ്റെ ഭണ്ഡാരമുണ്ടാകാം, അനുഭവവും ദീർഘവീക്ഷണവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കേൾക്കുമ്പോൾ പറയുന്ന ആളിനെയല്ല അതിലെ സാരാംശമാണ് ചകയേണ്ടത്. എന്തിനും എവിടെയും ഒരു മുന്നൊരുക്കം നല്ലതാണ്. അത് പേടിപ്പെടുത്തലല്ല, മറിച്ച് വിപത്തുകളെ മറികടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത്തരമൊരു മുന്നൊരുക്കമാണ് വിചാരിക്കാതെ നമ്മുടെ മുമ്പിൽ രക്ഷകനായി എത്തുക. ഇവിടെ രാജേഷ് എന്ന ഉദ്യോഗസ്ഥൻ അധികാരത്തിൻ്റെ അഹന്തയിൽ കീഴ്ജീവനക്കാരൻ്റെ സന്ദേശം നെഞ്ചേറ്റിയില്ല. സംഭവിച്ചതോ ശേഷിക്കുന്ന ജീവിതവും കാലത്തിന് കൊടുത്ത് ചതഞ്ഞറയുകയും ചെയ്തു.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.

ആകാശവാണി 103.6 റിയൽ FM സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനതകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 5 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ഈ മാസം 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്ത് പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ മരിച്ചു. 90 പേർക്ക് പരിക്കേറ്റു. കീവിലെ 30 സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഫിഫ ലോകകപ്പ് റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രേലിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. കാലിഫോർണിയയിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലിയിൽ ബോധേശ്വരന്റെ കവിത, കേരള ഗാനം, ആലാപനം കെ ഗിരിജാവർമ്മ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ, ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. ഏഴുമണിക്ക് സഹനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ, അപൂർവ ഗാനം, സഹപ്രായോജക വെനീസിയ ബാദ്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.

ജനനീ ജനനീ ജനനീ ജയ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേൾക്കാം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് വി ദക്ഷിണാമൂർത്തി എണ്ണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ സ്മൃതി മധുരത്തിൽ ഇനി ചട്ടമ്പി കവല എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് രചിച്ച് ബി എ ചിദംബരനാഥ് ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം, ചിത്രം അടിമകൾ, പാടിയത് എ എം രാജ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ നോക്കാം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 10 മുതൽ. ചേളന്നൂർ AKKR സ്കൂൾ കവാടവും നവീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുന്നു രാവിലെ 10 വിദ്യാബാലകൃഷ്ണൻ MLA. 10:30 AKKR ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് ആദരം. ഈസ്റ്റിൽ VK കൃഷ്ണമേനോൻ ആർട്ട് ഗാലറിയിൽ ഒയിസ്ക ഇന്റർനാഷണൽ കാലിക്കറ്റ് വിമൻസ് ചാപ്റ്റർ ഒയിസ്ക ബട്ടർഫ്ലൈ ഉദ്ഘാടനം ചെയ്യുന്നു കെ ജയന്ത് MLA രാവിലെ 11:00. ശിക്ഷക് സദനിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ കെ ദാമോദരൻ അനുസ്മരണം. തമിഴ് സാഹിത്യകാരൻ ആധവൻ ദീപ് ചെന്യ, എഴുത്തുകാരി BM സുഹ്ര എന്നിവർ പങ്കെടുക്കുന്നു 3:00. ടൗൺഹാളിൽ എ ശാന്തകുമാർ അനുസ്മരണം, ശാന്തനോർമ്മ. ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ നിർവഹിക്കുന്നു. ഗോപിനാഥ് കോഴിക്കോടിന് അവാർഡ് സമർപ്പിക്കുന്നു നാടക സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ വൈകിട്ട് 5:00. തിരുവനന്തപുരം ആപ്റ്റ് തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടകം IS=2 വൈകിട്ട് 7:00. പുതിയപാലം ജനകീയ സമിതി ഫുട്ബോൾ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന്റെ ഭാഗമായി നടനശ്രീ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത സമന്വയം ക്ലാസിക് നൃത്തശില്പം സ്റ്റേജ് ഷോ രാത്രി 8:00. കോഴിക്കോട് നഗരപരിസരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളാണ് ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ ഇതുവരെ കേട്ടത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ

0: പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിൻ്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിൻ്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിങ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരൻ്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്തേറ്റവും കൃത്യവും

വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് 103.6 റിയൽ എഫ്എമ്മിന്റെ ശുഭയാത്ര.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 169 പോയിന്റ് ഉയർന്ന് 24,175 ക്ലോസ് ചെയ്തത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 1,06,800, തങ്കം 10 ഗ്രാമിന് 1,42,000, വെള്ളി കിലോയ്ക്ക് 2,36,900.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
10: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
9: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
10: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
11: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
14: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
15: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
13: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
14: ഫോൺ 0495-233-4300.

ഇന്ന് ജൂലൈ 3, ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജന്മദിനം. 2016 നീരജ് പാണ്ഡേ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമാണ് MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രജപുത്താണ് ക്രിക്കറ്റ് താരം ധോണിയായി വേഷമിട്ടിരിക്കുന്നത്. ചിത്രത്തിൽ നിന്നൊരു ഗാനം. ഗാനരചന മനോജ് മുന്താശിർ, സംഗീതം അമാൽ മാലിക്, പാടിയത് പലക്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
5: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
5: അതപ്പൊ നന്നായി. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.

0: നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും ആകാശവാണി വാർത്താവിഭാഗത്തിലെ ന്യൂസ് കറസ്പോണ്ടന്റ് എന്ന നിലയിലും ഈ നഗരത്തിൽ പ്രവർത്തിച്ച കെ പി രാജീവൻ നഗരത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് ഇന്നത്തെ പരിപാടിയിൽ. വാർത്താശേഖരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ നഗരം തന്നിലെ കലാസ്നേഹിയെ, കായിക പ്രേമിയെ, എഴുത്തുകാരനെ, സാംസ്കാരിക പ്രവർത്തകനെ എങ്ങനെ പരിപോഷിപ്പിച്ചു, വളർത്തി എന്നുള്ള ഓർമ്മകൾ കൂടിയാണ് അത്. ആകാശവാണി വാർത്താവിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനം അവസാനിപ്പിച്ച കെ പി രാജീവൻ തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
2: കോഴിക്കോട് നഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് കലാ സാംസ്കാരിക കായിക രംഗത്തെ കാര്യങ്ങളാണ്. എഴുത്ത്, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, പിന്നെ ഫുട്ബോൾ പ്രേമം, ഇതിലൊക്കെ കോഴിക്കോടുണ്ട്. മിഠായി തെരുവിലൂടെയും ബീച്ച് റോഡിലുമുള്ള നടത്തം, കോട്ട് റോഡിലെ പഴയ ടൂറിംഗ് ബുക്ക് സ്റ്റാൾ, മാനാഞ്ചിറയിലെ സെൻട്രൽ ലൈബ്രറി തുടങ്ങിയവയും ഓർമ്മയിൽ വരുന്നു. പുസ്തകലോകത്തേക്കുള്ള വാതായനമാണ് TBSഉം സെൻട്രൽ ലൈബ്രറിയും. TBS ഇപ്പോൾ പ്രസ് ക്ലബിനടുത്താണ്, പണ്ട് അത് കോട്ടിലോട്ടായിരുന്നു. മിഠായി തെരുവെന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ സാംസ്കാരിക തനിമ മൊത്തം അതിലുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് ഇപ്പോൾ SM സ്ട്രീറ്റ്. ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ആകാശവാണിയുടെ ഓർമ്മകൾ തിരതല്ലി വരും. ജനകീയ മാധ്യമമായ ആകാശവാണി സമ്പന്നമായ പാരമ്പര്യത്തിന്റെ ഉടമയാണെന്ന് അറിയാമല്ലോ. ഒട്ടേറെ മഹാരഥന്മാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കാലത്ത് തന്നെ ആകാശവാണി പരിപാടികളും വാർത്തകളും കേൾക്കുമായിരുന്നു. പിന്നീട് കോഴിക്കോട് ആകാശവാണി വാർത്താ വിഭാഗത്തിൽ ന്യൂസ് കറസ്പോണ്ടന്റായും ചില ദിവസങ്ങളിൽ ന്യൂസ് എഡിറ്ററായും ജോലി ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യവും അംഗീകാരവുമായി കാണുന്നത്. തൊഴിലിന്റെ ഭാഗമായി 2001 June 22 കടലുണ്ടി ട്രെയിൻ അപകടം, 2010 മംഗലാപുരം വിമാനാപകടം തുടങ്ങിയവ ആകാശവാണി ദേശീയ ശൃംഖലക്കായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആകാശവാണി വാർത്താ വിഭാഗത്തിലും പ്രോഗ്രാം, എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളുമായി നിരവധി സൗഹൃദങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അവ നിലനിർത്തുന്നതിൽ സന്തോഷമാണ്. ബോബി സി മാത്യു, പ്രീത, പ്രതാപ് പോൾ, ഉണ്ണികൃഷ്ണൻ, ബിജു, സുബൈർ, കൃഷ്ണകുമാർ, പ്രദീപ്, നരേന്ദ്രൻ, മാത്യു ജോസഫ്, സത്യേട്ടൻ, മേരി പ്രസാദ്, അങ്ങനെ ആ ലിസ്റ്റ് വളരെ വിശാലമായിട്ട് നീട്ടാം. പിന്നെ വാർത്താ സമാഹരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് പത്രമാധ്യമ രംഗങ്ങളിലും പ്രസ് ക്ലബിലുമായി നിരവധി പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതൊക്കെ ജീവിതത്തിലെ വലിയ സമ്പത്തായാണ് കാണുന്നത്. ആകാശവാണി ജോലി ചെയ്യുന്നതിന് മുമ്പ് പത്രപ്രവർത്തകനായി കോഴിക്കോട് കേരളമതിയിൽ 8 പ്രവർത്തിച്ചു. അതുവഴിയും നിരവധി സൗഹൃദങ്ങൾ ലഭിച്ചു. അന്ന് മുതലേ കോഴിക്കോടിനോട് അഗാധമായ പ്രണയമായിരുന്നു. പിന്നെ കോഴിക്കോടിന്റെ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞാല്, മഹാരഥനായ ഋത്വിക് ഘടകിന്റെ മുഴുവൻ ചലച്ചിത്രങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞത് 1980s 2 ഭാഗത്തിൽ കോഴിക്കോട്ട് വെച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഘട്ടക്കിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് കോഴിക്കോട്ടെ ഡയലോഗോ ഫിലിം സൊസൈറ്റിയാണ്. അപ്പോ സുവർണരേഖ, മേഘയതാക്കാതാര, അജാന്തി തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ സ്ഥലത്ത് നിന്ന് വളരെ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അതിപ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. കേരളമതിയിലെ സുഹൃത്ത് KE അനിലായിരുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകരുമായി എന്നെ അടുപ്പിച്ചത്. പിന്നീട് ചെലവേർ വേണുവേട്ടന്റെ അശ്വിനി ഫിലിം സൊസൈറ്റിയിൽ അംഗത്വമെടുത്തു. നിരവധി സിനിമകൾ അവിടെ നിന്ന് കാണാൻ, ഇന്ത്യൻ സിനിമകളും വിദേശ സിനിമകളും. ചെലവേർ വേണുവേട്ടൻ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് നൽകിയ സേവനം വളരെ ആഴത്തിലും വ്യാപക സ്വാധീനമുള്ളതാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ബാങ്ക്മെൻസ് ഫിലിം സൊസൈറ്റിയുടെ തോമസ് ചേട്ടനുമായി സൗഹൃദം തുടങ്ങാനും അങ്ങനെ നിരവധി ചിത്രങ്ങൾ കാണാനും സാധിച്ചു. കൈരളി ശ്രീ തിയേറ്ററുകളായി വ്യത്യസ്ത വർഷങ്ങളിൽ നടത്തിയ ചലച്ചിത്ര മേളകൾ വഴി നല്ല സിനിമകൾ കാണാനും കഴിഞ്ഞു. ചലച്ചിത്രത്തെ ഗൗരവത്തോടെയും വിമർശനാത്മകമായും വിലയിരുത്തുന്ന ഒരു സമൂഹം കോഴിക്കോട്ടുണ്ട് എന്നത് വലിയ അറിവും ആശ്വാസവുമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്ഥിരം വേദി കോഴിക്കോടിന് ലഭിക്കണം. അതിനുള്ള അർഹത കോഴിക്കോടിനുണ്ട്. അധികൃതർ അക്കാര്യം ഗൗരവമായി പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ വർഷവും ജനുവരിയിൽ DC Books കോഴിക്കോട് നടത്തുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യ പ്രവർത്തകർക്ക് വൻ ഉണർവാണ് നൽകുന്നത്. കേരള പരിപാടികൾ കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്. എഴുത്തിന്റെ വഴിയിലേക്ക് വന്നാൽ SK പൊറ്റക്കാടിന്റെ നാടാണ് കോഴിക്കോട്. ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും പറഞ്ഞ പൊറ്റക്കാട് SKയുടെ ചന്ദ്രകാന്തം കാണാൻ പോയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറും MTയും താമസിച്ച നഗരവും കൂടിയാണ് കോഴിക്കോട്. ബഷീറിന്റെ ബാല്യകാല സഖി, ബാലകവിനിലയം, മധുക തുടങ്ങിയവ വായിച്ച അനുഭവങ്ങൾ. ബഷീർ ഒരു അതുല്യ എഴുത്തുകാരൻ തന്നെ. ബ്രണലിൽ MAക്ക് പഠിക്കുന്ന കാലത്താണ് ബഷീറിനെ കുറിച്ച് കൊട്ടേറെ കേട്ടത്. നന്മയുടെ വൻമരമാണ് ബഷീർ എന്നാണ് MN വിജയമാഷ് പറയാറ്. കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുന്ന കാലത്ത് 1986 ബഷീറിനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാനും ഇസ്മയിൽ മേലടിയും ചേർന്നായിരുന്നു അഭിമുഖം നടത്തിയത്. MT താമസിച്ചിരുന്ന നഗരമെന്ന നിലയിൽ കോഴിക്കോടിനോട് പ്രത്യേകം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എം ടി

0: വ്യക്തികൾ പലതും കോളേജ് പഠനകാലത്ത് തന്നെ വായിച്ചിരുന്നു. എം ടിയുമായി വ്യക്തിപരമായി അടുത്ത ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തിനെ കാര്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ എം ടി ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്റെ പുത്തൻ കണ്ണുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ കോപ്പി എം ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. എം ടി അത് സ്നേഹത്തോടെ വാങ്ങി. പിന്നെ കോഴിക്കോട് ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ നടന്ന ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ശ്രോതാവായി പങ്കെടുക്കാൻ കഴിഞ്ഞു. നിരവധി നാടകങ്ങൾ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു വേദിയാണല്ലോ, നിരവധി നാടകങ്ങളും സംഗീത പരിപാടികൾ അവിടെ നിന്ന് കേൾക്കാനായി. നാടക മഹാരഥൻ കെ ടി മുഹമ്മദിന്റെ നഗരമാണ് കോഴിക്കോട്. സൃഷ്ടി എന്ന അദ്ദേഹത്തിന്റെ കൃതി നാടകമായും സിനിമയായും കണ്ടു. ടാഗോർ തിയേറ്ററിൽ നിന്ന് നിരവധി സിനിമകളും നാടകങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തിക്കോടിയൻ, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, അങ്ങനെ മറക്കാനാവാത്ത പേരുകളുണ്ട്. തളി പൽപ്പശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നിരുന്ന ത്യാഗരാജ സംഗീതോത്സവത്തിലെ കച്ചേരികൾ കേൾക്കാൻ പോകാറുണ്ടായി. കേരളത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, പി രവികുമാർ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന സംഗീത നിരൂപകനും കവിയുമാണ്. ചിത്രകലയിലേക്ക് വന്നാൽ, ആരിഷ് നമ്പൂതിരി കോഴിക്കോട് ബിലാത്തിക്കുളത്ത് താമസിച്ചിരുന്ന കാലത്ത് കേരളകൗമുദിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. 3.5 മണിക്കൂറിലേറെ നീണ്ട ദീർഘമായ സംഭാഷണമായിരുന്നു അത്. 1988-89 കൗമുദി വീക്കെൻഡ് എഡിഷനിൽ വലിയ സ്റ്റോറിയായി അത് പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട്ടെ ആർട്ട് ഗാലറിയിൽ പണ്ട് സ്ഥിരമായി ചിത്ര പ്രദർശനങ്ങൾ കാണാൻ പോയിരുന്നു. യൂണിവേഴ്സൽ ആർട്സിലെ ചില വിദ്യാർത്ഥികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. പോൾ കല്ലാനോട് മാഷുമായി സൗഹൃദമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര്, യു കെ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എഴുത്തുകാരൻ യു കെ കുമാർ. യു കെയുടെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയിരുന്നല്ലോ. പിന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ എ കേരളീയന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരം കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. കോഴിക്കോടിന്റെ ഫുട്ബോൾ പ്രേമം പ്രശസ്തമാണല്ലോ. കേരളകൗമുദിയിൽ ജോലി ചെയ്യവേ സ്പോർട്സ് എഴുത്തുകാരായ കെ കോയ എന്ന കോയക്ക, രവി മേനോൻ, മോഹൻദാസ് കുളത്തായി തുടങ്ങിയവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ കോഴിക്കോടെ ജനങ്ങൾ വളരെ സഹൃദയരായ ആൾക്കാരാണ്. കലാ കായിക സ്നേഹങ്ങൾ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് പറയാം. മുൻവിധികളില്ലാത്ത ജനങ്ങളുടെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. ഞാൻ കോഴിക്കോട് ജനിച്ച ആളല്ല, ഒരു 10-30 വർഷത്തിലേറെ ആയിട്ട് കോഴിക്കോടുമായി ബന്ധമുണ്ട്. കോഴിക്കോടിന് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കലയോടും കായിക രംഗത്തോടുള്ള ആ സ്നേഹം നമുക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ മറ്റ് ജില്ലകളെ ഓരോ തരത്തിലുള്ള ഇതുണ്ടായിരിക്കും, പക്ഷേ മനാഞ്ചിറ, മിഠായിത്തെരുവ്, ആകാശവാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വൈബ്, അത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. അപ്പോൾ കോഴിക്കോടിനെ മറക്കാൻ പറ്റാത്ത ഒരു നഗരം ആയിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്, വ്യക്തിപരമായും അല്ലാതെ.
1: ആകാശവാണി വാർത്താ വിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച കെ പി രാജീവനാണ് തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ എസ് എസ്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
6: രണ്ടു വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
8: ഞമ്മടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസിയയുടെ കാര്യം ഞമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.

0: അന്റെ ഒരു കാര്യം.
1: അതോ അതേ ഇനി ബെനീസിയ നമ്മളെ മുട്ടല്ലേ.
2: ബെനീസിയ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. അപൂർവ

കർണാടക സംഗീത ലോകത്തെ പ്രഗത്ഭരായ ഫീമെയിൽ ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക്കിൽ ഒരാളാണ് എം എൽ വസന്തകുമാരി എന്ന എം എൽ വി. 1961 പുറത്തിറങ്ങിയ ഉമ്മിണിത്തങ്ക എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൽ പിറന്ന വളരെ സവിശേഷമായ രാഗമാലികയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഭാഷണ രൂപത്തിലുള്ള ഈ ഗാനത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയോടൊപ്പം പി ലീല അർജുനനും എം എൽ വസന്തകുമാരി കൃഷ്ണനും ശബ്ദം നൽകിയിട്ടുണ്ട്. ഇന്ന് ജൂലൈ 3, ഗായിക എം എൽ വസന്തകുമാരിയുടെ

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയർ ആകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: നേരത്തെ ഉണരുക എന്നത് നല്ല ശീലമാണ്. പുലർകാലെ എഴുന്നേൽക്കുന്നതിന്റെ ഗുണങ്ങളെ പരാമർശിച്ച് അനേകം പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും. നമുക്കിന്ന് അങ്ങനെയുള്ള രണ്ട് പഴഞ്ചൊല്ലുകൾ പരിചയപ്പെടാം. വേക്കിംഗ് അപ്പ് ഏർലി ഇസ് കൺസിഡേർഡ് ടു ബി എ ഗുഡ് ഹാബിറ്റ്. ലെറ്റ് അസ് ഡിസ്കസ് ടു സച്ച് പ്രോവേർബ്സ് ദാറ്റ് എക്സ്റ്റോൾ ദ ബെനിഫിറ്റ്സ് ഓഫ് വേക്കിംഗ് അപ്പ് ഏർലി. എക്സ്റ്റോൾ, EXTOL, എക്സ്റ്റോൾ, പ്രശംസിക്കുക, വാഴ്ത്തുക. എക്സ്റ്റോൾ ദ ബെനിഫിറ്റ്സ്, ഗുണങ്ങളെ വാഴ്ത്തുക, ഗുണങ്ങളെ പ്രകീർത്തിക്കുക. സാധാരണയായി പറയും നേരത്തെ ഉണരുക എന്നത് നല്ല ശീലമാണ്. ലെറ്റ്സ് ഹിയർ ദിസ് പ്രൊവേർബ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഒരു വ്യക്തിയെ ആരോഗ്യവാനും സമ്പത്തുള്ളവനും ജ്ഞാനി അഥവാ വിവേകശാലിയും ആക്കും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഹെൽത്തി, എച്ച് ഇ എ എൽ ടി എച്ച് വൈ, ഹെൽത്തി, ആരോഗ്യമുള്ള. വെൽത്തി, ഡബ്ല്യു ഇ എ എൽ ടി എച്ച് വൈ, വെൽത്തി, സമ്പന്നമായ, സമൃദ്ധിയുള്ള. വൈസ്, ഡബ്ല്യു ഐ എസ് ഇ, വൈസ്, ജ്ഞാനി, ജ്ഞാനമുള്ള. പക്ഷികളും നമ്മുടെ ദിനചര്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കാം. ഏർലി ബേർഡ് ഗെറ്റ്സ് ദ വേം. ആദ്യം പുറപ്പെടുന്ന, അതായത് ആദ്യം ഇര തേടാൻ ഇറങ്ങുന്ന പക്ഷിക്കാണ് ഇര ലഭിക്കുക. ഏർലി ബേർഡ് ഗെറ്റ്സ് ദ വേം. ഇൻ സിമ്പിൾ വേർഡ്സ്, ബേർഡ്സ് ദാറ്റ് വേക്ക് അപ്പ് ഏർലി ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് കാച്ചിങ് എ ഗുഡ് മീൽ. ഈ പഴഞ്ചൊല്ലിലെ പക്ഷി നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ഗുണം എടുത്തു പറയുകയാണ്. ദ ബേർഡ് ഇൻ ദിസ് പ്രൊവേർബ് സിഗ്നിഫൈസ് ദ മെറിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ ഏർലി. നേരത്തെ ഉണരുന്ന അഥവാ കർമ്മനിരതരാകുന്ന വ്യക്തികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നുചേരാനും വിജയം കൈവരിക്കാനും ഉള്ള സാധ്യത ഏറും. ദോസ് ഹു വേക്ക് അപ്പ് ഏർലി ഓർ ആക്ട് പ്രോംപ്റ്റ്ലി ആർ more likely to achieve success or gain opportunities. Worm എന്നാൽ പുഴു അഥവാ പക്ഷിയുടെ ഭക്ഷണം. W O R M, worm.
0: You were listening to Simon Eye Hospital English Matters presented by Smita Manikoth.
1: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ. സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: കൂർക്കമ്പലി. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ രമ്യ ടി ആർ.
3: പലരും ലളിതമായി കരുതുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രോഗലക്ഷണമാണ് കൂർക്കമ്പലി. സ്വന്തം ഉറക്കത്തെയും ആരോഗ്യത്തെയും മാത്രമല്ല, കൂടെ ഉറങ്ങുന്ന പങ്കാളിയുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും കൂടി കൂർക്കമ്പലി ബാധിക്കുന്നതായി കാണുന്നു. മൂക്കുമുതൽ ശ്വാസകോശത്തിന്റെ തുടക്കം വരെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് കൂർക്കമ്പലിയുടെ കാരണം. മൂക്കിന്റെ പാലത്തിന്റെ വളവ്, മൂക്കിനുള്ളിലോ പിന്നിലോ ആയുള്ള ദശകൾ, കുറുനാക്കിന്റെയോ നാക്കിന്റെയോ മുഖത്തെ എല്ലുകളുടെയോ ഘടനയിൽ ഉള്ള മാറ്റങ്ങൾ എന്നിവയും ഇതിന് കാരണമാവാം. ഉറങ്ങുമ്പോൾ മറ്റു പേശികളെപ്പോലെ ശ്വസനപാതയിലെ പേശികളും അയഞ്ഞു തുടങ്ങും. ഇവ ക്രമാതീതമായി അയയുന്നതുമൂലം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഈ അയഞ്ഞ പേശികൾ പ്രകമ്പനം കൊള്ളുകയും അവ ശ്വാസതടസ്സം ഉണ്ടാക്കുകയും കൂർക്കമ്പലിയുടെ ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. ആണുങ്ങളിലും പ്രായമായവരിലും അമിതവണ്ണം മദ്യം പുകവലി ശീലമുള്ളവരിലും സെഡേറ്റീവ് ഹിപ്നോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും കൂർക്കമ്പലി കൂടുതലായി കണ്ടുവരുന്നു. ഇപ്രകാരം ശ്വസനപാതയിൽ ഉള്ള തടസ്സങ്ങൾ കാരണം ഉണ്ടാകുന്ന കൂർക്കമ്പലിയും അതിനോടനുബന്ധിച്ച് ശ്വാസം നിന്നുപോകുന്ന രോഗാവസ്ഥയും ആണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ അഥവാ OSA എന്നറിയപ്പെടുന്നത്. ഇത് ഹൃദയത്തെയും ശ്വാസകോശങ്ങളെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഉച്ചത്തിൽ ഉള്ള കൂർക്കമ്പലി, ശ്വാസം കിട്ടാതെ ഉറക്കത്തിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഉണരുമ്പോൾ വായ വരണ്ടതായി അനുഭവപ്പെടുക, തൊണ്ടവേദന തലവേദന, പകൽ സമയത്ത് അമിതമായ ക്ഷീണമോ ഉറക്കമോ അനുഭവപ്പെടുക, ഓർമ്മക്കുറവ്, അമിതമായ ക്ഷോഭം, വിഷാദം എന്നിവയാണ് OSA പ്രധാന ലക്ഷണങ്ങൾ. നിയന്ത്രണ വിധേയമാകാത്ത രക്തസമ്മർദ്ദം, ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തന പരാജയം എന്നിവയും OSA കാരണം ഉണ്ടാകാം. വിശദമായ മെഡിക്കൽ ഹിസ്റ്ററിയും ശാരീരിക പരിശോധനയും പോളിസോമ്നോഗ്രാഫി, ഹോം സ്ലീപ്പ് സ്റ്റഡി തുടങ്ങിയവയും വഴി രോഗിയുടെ ഉറക്കം നിരീക്ഷിച്ച് കൂർക്കമ്പലിയും ശ്വാസതടസ്സവും എത്ര തീവ്രമാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പരിശോധനാ മാർഗമാണ് DISE, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി. ഇതുവഴി ശ്വസനവഴിയിൽ തടസ്സമുണ്ടാക്കുന്ന ഭാഗം കണ്ടെത്താം. ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അറിയുവാനുള്ള പരിശോധന, നെഞ്ചിന്റെയും മൂക്കിന്റെയും എക്സ്റേ, CT scan, ഫ്ലൂറോസ്കോപ്പി, മാനോമെട്രി എന്നീ പരിശോധനകളും ചില അവസരങ്ങളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കൂർക്കം വലിക്കുന്ന രോഗികളിൽ അധിക പേരും അമിതവണ്ണമുള്ളവരാണ്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തരക്കാർക്കുള്ള ആദ്യ ചികിത്സാ രീതി. അത്താഴത്തിനും ഉറക്കത്തിനും ഇടയിൽ 1.5 മണിക്കൂറെങ്കിലും ഇടവേള കൊടുക്കുക. ഉറക്കത്തിനു മുൻപ് മദ്യം, പുകവലി, കാപ്പി, ചായ എന്നിവ ഒഴിവാക്കുക. ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ശീലമാക്കുക. പതിവായി വ്യായാമം ചെയ്യുക. ഉറക്ക ഗുളികകൾ ഒഴിവാക്കുക എന്നിവയാണ് കൂർക്കമ്പലി ഒഴിവാക്കാനുള്ള ചില പൊതുമാർഗങ്ങൾ. ചില അവസരങ്ങളിൽ ശ്വാസതടസ്സം ഇല്ലാതാക്കാൻ പല്ലിലിടുന്ന ക്ലിപ്പുകൾ, ടങ് റീറ്റെയിനിംഗ് ഡിവൈസസ്, മാൻഡുബുലർ പൊസിഷനിംഗ് ഡിവൈസസ് എന്നിവയും രോഗികൾക്കായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഉറക്കത്തിൽ ശ്വസിക്കാൻ വിഷമമുള്ളവർക്ക് കൃത്രിമമായി ശുദ്ധവായു നൽകാനുള്ള വെന്റിലേറ്ററിനോട് സാദൃശ്യമുള്ള ഒരു സംവിധാനമാണ് CPAP. വായയും മൂക്കും മൂടുന്ന രീതിയിൽ മാസ്ക് ധരിച്ച ശേഷം ശ്വാസനാളത്തിലൂടെ വായു കടത്തിവിട്ട് ശ്വസനത്തെ സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇവയോടൊന്നും പ്രതികരിക്കാത്ത രോഗികളിൽ ശ്വാസനാളത്തിലെ തടസ്സങ്ങൾ നീക്കുവാൻ ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ഇത് ശ്വാസോച്ഛ്വാസം സുഗമമാക്കുകയും കൂർക്കംവലിയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും. ഉചിതമായ ചികിത്സയും നിരീക്ഷണവും കൊണ്ട് OSA ഉള്ള രോഗികൾക്ക് മെച്ചപ്പെട്ട ഉറക്കം കൈവരിക്കുവാനും പകലുറക്കവും സങ്കീർണതയ്ക്കുള്ള സാധ്യതകൾ കുറയ്ക്കുവാനും സാധിക്കും. എല്ലാ കൂർക്കംവലിയും OSA അല്ല. കൃത്യമായ പരിശോധനകളിലൂടെ മാത്രമേ ഹൃദയത്തെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്ന ഈ രോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമാകൂ.
2: കൂർക്കമ്പലി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രമ്യ ടി ആർ.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: AK സുകുമാരൻ, സ്റ്റെല്ല എന്നിവർ ആലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം പാടിയത് എ കെ സുകുമാരൻ, സ്റ്റെല്ല എന്നിവർ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916.

0: പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലപ്പുറം നഗരത്തിലെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിക്ക് ഉടൻ തുടക്കമാവും. മലപ്പുറം നഗരവും പരിസര പ്രദേശങ്ങളും ഉൾപ്പെട്ട 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ 12 റോഡുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം നഗരത്തിലെയും നഗരത്തെ ബന്ധിപ്പിക്കുന്ന മറ്റ് റോഡുകളുടെയും വികസനത്തിനായി കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച 30 കോടി രൂപ ഈ പദ്ധതിക്കായി വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് റോഡുകളുടെ വീതി കൂട്ടൽ, ഇന്റർലോക്ക് ടൈൽപാകിയ ഫുട്പാത്ത്, വാഹന പാർക്കിംഗ് സൗകര്യം, പ്രധാന കേന്ദ്രങ്ങളിൽ ബസ് ബേ, അലങ്കാര വിളക്കുകൾ, അഴുക്കുചാൽ നവീകരണം തുടങ്ങിയവ ഉൾപ്പെടുന്ന സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ആകെ അടങ്കൽ തുക 70 കോടി രൂപയാണ്. പദ്ധതിയെക്കുറിച്ച് മലപ്പുറം നഗരസഭ അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനിഷ ശ്രദ്ധയോട്.
3: മലപ്പുറം ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ള. നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഒരു രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി. അതിനകത്ത് റോഡുകൾ മാത്രമല്ല, ഒരു സിറ്റിയുടെ ഇംപ്രൂവ്മെന്റ് എന്ന നിലക്ക് അവിടെയുള്ള ബിൽഡിങ്ങുകളുടെ ഈ പ്രൊജക്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി PWD മിനിസ്റ്ററുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒഫീഷ്യൽസ് മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞു. അതിനുവേണ്ടി നെക്സ്റ്റ് വീക്ക് ഈ വിദഗ്ധ സംഘം, അതുപോലെ തന്നെ നമ്മുടെ PWD ഒഫീഷ്യൽസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചി മെട്രോ ഉണ്ടാക്കിയിട്ടുള്ള കൺസൾട്ടൻസ്, അവരുടെ ആ ടീം, അവരെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഒരു ആർക്കിടെക്റ്റിനൊക്കെ വെച്ച് ഒരു എക്സ്പെർട്ടൈസ് പാനല് ഈ സൈറ്റ് സന്ദർശിച്ച് അതിന് വേണ്ട ഒരു നിർദ്ദേശം എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മള് 2014 ഇതേ പ്രൊജക്ട്സിന് വേണ്ടി അന്ന് തന്നെ ഒരു DPR കൊടുത്തിരുന്നു. അപ്പോ അതിനകത്ത് കുറച്ചൊരു അലൈൻമെന്റിലൊക്കെ ചേഞ്ച് വരും, കാരണം 2014 അതും കൂടെ പരിശോധിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഒരു വിശദമായ റിപ്പോർട്ട് കൊടുക്കാനാണ് മിനിസ്റ്ററും അതുപോലെ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള എറൌണ്ട് 30 കിലോമീറ്റർ റോഡ് ഈ പ്രൊജക്ടില് വരും. നിലവിൽ മലപ്പുറം മണ്ഡലത്തിൽ നമ്മുടെ ബജറ്റിനകത്ത് ഒരു 30 കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം, റോഡിന്റെ ഡെവലപ്മെന്റ് മാത്രം ആലോചിച്ച് 30 crore ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ആയ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എത്രയോ ചേഞ്ച് വരാൻ പോകുന്ന ഒരു വലിയൊരു പ്രതീക്ഷയുള്ള പ്രൊജക്ട് ആണ്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് വലിയൊരു ഐക്കണായിട്ടൊരു സാധനം കാണിക്കാണ്ടായിരുന്നില്ല. റോഡ് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ബിൽഡിങ്ങും കൂടെ മാറി മൊത്തത്തിൽ ഒരു സിറ്റി ഡെവലപ്മെന്റ് വരുന്നതിൽ ഭയങ്കര സന്തോഷവും പ്രതീക്ഷയൊക്കെ ഉണ്ട്.
2: ഒരു നഗരത്തിന്റെ വികസനം എന്നത് റോഡ് വികസനം മാത്രമല്ല, അവിടെ നടക്കുന്ന വ്യാപാരം കൂടിയാണ്. അതിനാൽ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ടായിരിക്കണം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്.
4: നഗരത്തിന്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായൊരു സംഭവമാണ് നമുക്ക് റോഡ് വികസനങ്ങൾ. റോഡാണ് എല്ലാ നഗരത്തിന്റെ വികസനങ്ങൾ കൊണ്ടുവരുന്നത്. റോഡ് വരുമ്പോഴാണ് റോഡിന്റെ സൈഡുകളിൽ ഷോപ്പിംഗ് മാളുകളും ഷോപ്പുകളൊക്കെ വരുന്ന സംഭവം ശരിയാണ്. ആ സാറിന്റെ സംഗതി നോക്കുകയാണെങ്കിൽ വളരെ നല്ല സംഭവമാണ്. പക്ഷെ ഇതിലെന്താ വെച്ചാല് ഇപ്പം നിലവിലുള്ള റോഡുകൾ വീടിഞ്ഞു കൂട്ടുന്ന സംഗതികളാണ് കാണുന്നത്. അപ്പോ നമ്മുടെ വ്യാപാരികൾക്ക് അതൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാ സംഗതികൾക്കും ബിൽഡിംഗ് ഓണർ, അവരുടെ ബിൽഡിംഗ് ഓണർക്ക് അതിന്റെ കോമ്പൻസേഷൻ കിട്ടും, ബിൽഡിങ്ങിന്റെ കോമ്പൻസേഷനൊക്കെ കിട്ടും. നേരെ മറിച്ച് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനക്കാർ അവരുടെ കുടുംബം പോയിട്ടുന്ന, അപ്പൊ അത് പെട്ടെന്ന് ഇല്ലാതായി പോകണം. അത് അതിന്റെ ഒരു ബദലായിട്ട് അവർക്ക് കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പൊ അവരെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്താനോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. അവര് ആ ഒരു വികസനം വരുന്നതോടുകൂടി അവര് അവരെ സ്ഥാപനം പൂട്ടി വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. വികസനത്തിന് ഒരിക്കലും വ്യാപാരികളെ എതിരല്ല, എന്നാലും വ്യാപാരികളെ അവരുടെ പ്രയാസങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനമാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു വലിയ ടൗണിന്റെ വികസനം തന്നെ അവരും റോഡ് മാത്രമല്ല വ്യാപാരം കൂടിയാണ്. വ്യാപാരമാണ് ഏതൊരു നാടിനെയും വികസിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യാപാരികളെ വളരെ അധികം നോക്കിക്കണ്ടുകൊണ്ട് മാത്രമേ നമുക്കൊരു വികസനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിലവിലുള്ള വ്യാപാരികൾ എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് വ്യാപാരം ചെയ്യുന്നവരാവും. അവരുടെ കുടുംബം, അതിന്റെ ബാക്കിലുള്ള കുറെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ കുടുംബം, അവരൊക്കെ ഇതേമാതിരി ആ ഒരു ഉപജീവന മാർഗ്ഗമാണ്. അവരെ അതും കൂടി ഉൾക്കൊണ്ട് അവരെയും കൂടിയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വികസനമാവും വളരെ നല്ലതെന്നാണ് നമുക്കതിൽ പറയാനുള്ളത്.
2: മലപ്പുറം നഗരത്തിലും പരിസരങ്ങളിലുമായി നിരവധി നല്ല റോഡുകൾ നിലവിലുണ്ട്. എന്നാൽ അവയിൽ പലതിനും ആവശ്യമായ വീതിയില്ല. റോഡിന്റെ വശങ്ങളിൽ നല്ല രീതിയിലുള്ള ഓവുചാലുകൾ ഇല്ലാത്തതും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ പദ്ധതി ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു.

0: മലപ്പുറം ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ കേളിക്കോടൻ.
1: മലപ്പുറത്ത് റോഡുകൾ എല്ലാ സ്ഥലത്തിലും ഇപ്പൊ റോഡുകൾ കുഴപ്പമൊന്നുമില്ല, എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. പക്ഷെ ഉള്ള റോഡുകൾ ഇപ്പൊ നമ്മൾക്ക് മെയിൻലി പറയാനുള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയെ കുറിച്ച് തന്നെ പറയാം. ഹൈവേയിലൂടെ വരുന്ന ജംഗ്ഷനിൽ ഇപ്പൊ മനോരമ ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ വരുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വലിയ കണ്ടെയ്നർ ലോറികൾക്കൊന്നും ശരിക്ക് അതിലൂടെ വളഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോ അതിനപ്പുറത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഗവൺമെന്റിന് അത് ഏറ്റെടുക്കാൻ പറ്റാത്തതിന്റെ മൂലമാണ് ഈ സംഭവങ്ങൾ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. കാരണം അത് പൊളിച്ചിട്ട് അതിനെ ഒരു കറക്റ്റ് ഹൈവേ പോകുന്ന പോലെ ഒരു ബൈപ്പാസ് ആണ്, അത് ശരിക്കും രണ്ട് ബൈപ്പാസ് വരുന്ന ഒരു ഏരിയയാണ്, ഒരു ജംഗ്ഷനാണ് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് സ്ഥലം ഏറ്റെടുത്തിട്ട് അതിന് വീതി കൂട്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മലപ്പുറത്ത് ഞാൻ പറയുന്ന ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നുള്ള മറ്റുള്ള റോഡുകൾക്ക് എന്ന് പറയുമ്പോൾ റോഡുകളുണ്ട്, രണ്ട് സൈഡിലും പാർക്കിങ്ങും ഇതൊക്കെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയകളാണ്. ഇപ്പൊ നമ്മുടെ വലിയവരമ്പ് ബൈപ്പാസിലും ഉണ്ടാകുന്നതാണ്, രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തി പാർക്കിംഗ് വരുന്നുണ്ട്. പൊതുവെ റോട്ടിലൂടെ പോകാനുള്ള വഴിയില്ല. ഈ പുറത്ത് ഡ്രെയിനേജ് ഉണ്ട്, ഡ്രെയിനേജിന്റെ മേലെ ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യമോ തൊട്ടപ്പുറത്ത് പാടാണ്. അപ്പൊ നല്ലൊരു കൈവരി കിട്ടി അതിനൊരു നല്ലൊരു ടൂറിസം പോലെയുള്ള ഒരു ഏരിയ ആക്കാൻ വരെ പറ്റും. കാരണം അവിടെയൊക്കെ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്ത് അതിന്റെ ആളുകളൊക്കെ ആസ്വദിച്ചു പോകാനും നല്ലൊരു സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ പുള്ളികളിലൂടെയുള്ള റോഡുകൾ വീതി കുറവാണ്. ഇതിപ്പോ ഒരു പ്രാവശ്യം നന്നാക്കുന്നു, അതിനിപ്പോ ഇനി ഗെയിലിന്റെ ഒരു ടീം വന്നു അത് പൊളിച്ച് പൈപ്പ് ലൈൻ ഇടുന്നു. പിന്നെ അത് അതിന്റെ ഒരു കറക്റ്റ് മെയിന്റനൻസ് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇപ്പൊ മലപ്പുറത്ത് മെയിൻലി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് ഏറ്റവും പ്രോബ്ലം ഉള്ളത് ഇപ്പൊ ഒരു ഡ്രെയിനേജ്, അതായത് ഇപ്പൊ ഒരു പ്രോപ്പർ ആയിട്ട് ഡ്രെയിനേജ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു പ്രോബ്ലമാണ്. ഇപ്പൊ അതിലൂടെ ഇപ്പൊ പല ഹോട്ടലുകളുടെയും വേസ്റ്റ് വാട്ടർ നേരെ അതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പൊ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോട്ടപ്പടി വലിയവരമ്പ് ഭാഗത്തുള്ള ജനങ്ങളാണ്. കാരണം മഴക്കാലത്ത് വെള്ളം അതിലൂടെ ഒഴിച്ച് പുഴയിലേക്ക് പോകും, പക്ഷെ വേനൽക്കാലമാകുമ്പോൾ ആ വെള്ളം കെട്ടി നിന്നിട്ട് തൊട്ടപ്പുറത്ത് വീടുകളിലുള്ള എല്ലാ കിണറുകളും കേടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ പല കംപ്ലയിൻസും പല ഭാഗത്തുനിന്നും പോയിട്ടൊന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അത്രയും വേട്ടും പരിഹരിച്ച് അതിന്റെ മേലെ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒരു പാത്ത് വേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാല് റോഡിലേക്ക് കുറച്ചുകൂടി കൂടുതൽ സൗകര്യം കിട്ടും. കാരണം ആളുകളൊക്കെ നടന്നു പോകുന്നൊക്കെ റോഡിലൂടെ അല്ലേ, അതൊരു പാത്ത് വേ വെച്ചിട്ട് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാല് നല്ലൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഈ സിറ്റി റോഡ് പദ്ധതി നടപ്പിലാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് അത് ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പദ്ധതിക്ക് എല്ലാതരം ഭാഗങ്ങളും നേരുന്നു.
0: ഒരു നഗരത്തിന്റെ പ്രൗഢിക്ക് അവിടുത്തെ റോഡുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സുഗമമായ വാഹന ഗതാഗതത്തിന് ഉതകുന്ന വീതിയുള്ള റോഡുകളും കാൽനട യാത്രക്കാർക്കുള്ള ഫുട്പാത്തുകളും വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവും എല്ലാം ഏത് നഗരത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമാകും. റോഡുകൾ വീതി കൂട്ടി നവീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വ്യാപാരികൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അവയ്ക്കു കൂടി പരിഹാരം കണ്ടുകൊണ്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി മലപ്പുറത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: हर पल चंदन का एहसास।
1: 103.6 Real FM. സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.

0: അവതരണം നന്ദു കർത്ത.
1: ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഒരേ പേരോടുകൂടി ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് ശിവരഞ്ജിനി. കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്പം ഒരു ശോകഭാവമുള്ള ഒരു രാഗം.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: മോഡിഫൈഡ് ഇ സി ടി, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഗ്രാമീണ നിഷ്കളങ്കത തമിഴ് ജനതയുടെ ജീവശ്വാസമാണ്, മലയാളികൾക്ക് ഗൃഹാതുരത്വവുമാണ്. ആ പ്രസരിപ്പിന്റെ ഉൾത്തൊടിപ്പുകളാണ് ഇളയരാജ അലങ്കരിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ചൊരുക്കിയത്. അവയിൽ പാശ്ചാത്യ രേണുക്കൾ സന്നിവേശിപ്പിച്ച് പുതു രാഗമൊരുക്കിയത്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിൽ നിന്ന് ജാനകിയും യേശുദാസും ആലപിച്ച ഗാനം. വരികൾ ബിച്ചു തിരുമല.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന്

0: നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ.
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എക്കാലവും ഓർത്തിരിക്കുന്ന ദിവസം ഇതുതന്നെയായിരിക്കുമെന്ന് പകുതി ഉണർച്ചയിലേ അവന് തോന്നി. പക്ഷേ അതൊരു സാധാരണ ദിവസം പോലെയായിരുന്നു. അവധി ദിവസമായതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടതില്ല. നടുവിൽ കുഴിവുള്ളത് കാരണം തൊട്ടിൽ പോലെ സങ്കല്പിക്കാവുന്ന കട്ടിലിൽ അവൻ കുറച്ചധികം നേരം കിടന്നു. കിടക്കയുടെ താഴെ കയറിൻ്റെ കെട്ടുകൾ മുറിഞ്ഞ് സാമാന്യം വലിയൊരു തുളയുണ്ടായിട്ടുണ്ട്. ചില രാത്രികളിലെ സ്വപ്നങ്ങളിൽ അവൻ്റെ പാദം അതിലെ കടന്ന് കുടുങ്ങിപ്പോകാറുണ്ട്. ദുസ്വപ്നങ്ങളിലാണെങ്കിൽ കാലനക്കി ഓടാൻ വയ്യാതെ വിഷമിക്കാറുണ്ട്. എന്നാലും ഒരു പ്രത്യേക രീതിയിൽ വശം ചെരിഞ്ഞ് കിടക്കാൻ സുഖമാണ്. മുറിയിൽ ഇരുട്ട് തന്നെയാണെങ്കിലും പുറത്ത് നേരം നന്നായി വെളുത്തു കഴിഞ്ഞെന്ന് സാംസയ്ക്ക് മനസ്സിലായി. ചില ഒച്ചകൾ നിലയ്ക്കുകയും ചിലതുണ്ടാകുകയും ചെയ്തിരിക്കുന്നു. അവൻ അവിടെ തന്നെ കിടന്ന് ആരാണ് ഒപ്പം സ്വപ്നം കണ്ടതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് മുകൾ ഭാഗത്തെ തടികളിലേക്ക് നോക്കി. ഉടനെ വീട് പുതുക്കിപ്പണിയാനായി അച്ഛൻ അറുപ്പിച്ചെടുത്ത ആഞ്ഞിലിത്തടിയുടെ കഷ്ണങ്ങളാണ്. പലകകൾ, കട്ടിളക്കി പറ്റിയ കഷ്ണങ്ങൾ, ഉത്തരം വയ്ക്കാനുള്ള വലിയ മുറികൾ, പട്ടികയടിക്കാനുള്ള ചെറിയ നീളൻ ഭാഗങ്ങൾ, ബാക്കി വന്ന തടിയുടെ എന്തെങ്കിലും ഉപകാരമുണ്ടാകാൻ സാധ്യതയുള്ള പുറം ഭാഗങ്ങൾ. പണി നടക്കാതെ വന്നപ്പോൾ അച്ഛനത് വീടിന് മുകളിലേക്ക് കയറ്റിവെച്ച് താൽക്കാലികമായ ഒരു മച്ചുപോലെയാക്കി. മഴ നനയാതെ തടികൾ അവിടെ സുരക്ഷിതമായി കൊള്ളും. കുറേ നാൾ ചെന്നപ്പോൾ അതൊരു തട്ടിൻപുറം തന്നെയാണെന്ന് എല്ലാവരും വിചാരിച്ചു. എന്തെങ്കിലും നടക്കാനിടയുള്ള വീട് പണിയെ മറന്നു. അതിനു മുകളിലേക്ക് ഉടനെ ആവശ്യമില്ലെന്ന് തോന്നിയതെല്ലാം കയറ്റിവെച്ചു. പഴയ ചില പാത്രങ്ങൾ, ഒരു ഉപയോഗവുമില്ലാത്ത ആണികൾ, പാട്ടകൾ, അവൻ പലതവണ വായിച്ചു മടുത്ത കുറച്ച് കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരു ചാക്കിലാക്കിയതുമുണ്ട്. ചില ദിവസങ്ങളിൽ വീടിൻ്റെ നഗ്നമായ ഭാഗങ്ങളിലെ കഴുക്കോലുകൾ വഴി ഇഴഞ്ഞ് ഒരു പാമ്പ് അങ്ങോട്ട് കയറിപ്പോകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് വിശപ്പടക്കാനും ജീവൻ രക്ഷിക്കാനുമുള്ള ബഹളങ്ങൾ ഒരേ സമയം കേൾക്കാം. അവൻ എലിയെ പിടിക്കുന്നതായിരിക്കും. സാംസയെ അത് ആരോടും പറഞ്ഞില്ല. രഹസ്യമായിരിക്കട്ടെ. ചിലപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത് കണ്ടുകാണും. അവരും രഹസ്യമാക്കി വയ്ക്കുന്നതായിരിക്കും. ആ വീടിനകം മുഴുക്കെ പകലും രാത്രിയും കൂടുതൽ സമയവും ഇരുട്ടായിരുന്നു. അവൻ കിടക്കുന്നിടത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുറികളിലെ ജനലുകൾ മിക്കവാറും സമയം അടഞ്ഞു തന്നെ കിടന്നു. അതിൽ ചിലതിൻ്റെ പാളികൾക്കും മരക്കമ്പികൾക്കുമിടെ പഴയ തുണികളും മാസികകളും തിരികെ വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും തുറക്കാൻ നോക്കിയാൽ അതൊക്കെ നില കിട്ടാതെ പുറത്തേക്ക് വീഴുമെന്നും വെറുതെ അസ്വസ്ഥതയുണ്ടാകുമെന്നും തോന്നും. വേണമെങ്കിൽ പുറത്തെ പറമ്പിൻ്റെ ഏറ്റവും നീണ്ട കാഴ്ച കിട്ടുന്ന ഭാഗത്തേക്ക് തുറക്കാവുന്ന ഒരു ജനലുണ്ട്. അതിൻ്റെ മുകളിലെ പടിയിൽ തറച്ച ആണിമേൽ ടൗണിലെ പത്രസ്ഥാപനം വിൽക്കുന്ന കലണ്ടറുകളുണ്ട്. ഏറ്റവും മുകളിൽ 1992 മാർച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയതിനടിയിലാകട്ടെ, പഴയ വർഷങ്ങളിലെ താളുകൾ അനക്കമില്ലാതെ അട്ടിയായി കിടന്നു. അങ്ങനെ അത് പിന്നോട്ട് കലണ്ടറുകൾ കണ്ടുപിടിക്കാത്ത കാലം വരെ തുടരുന്നുണ്ട്. ഇടയ്ക്ക് അതൊക്കെ മറിച്ചു നോക്കണം. ചില തീയതികൾ വട്ടമിട്ടിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട, എന്നാൽ മറന്നുപോകാനിടയുള്ള ചില പ്രധാന കാര്യങ്ങൾ അവിടെ കുറിച്ചിട്ടിരിക്കുന്നു. എത്ര വർഷം കൂടുമ്പോഴാണ് വ്യാഴാഴ്ചകൾ ഒരേ തീയതികളിൽ ആവർത്തിക്കുകയെന്ന് നോക്കി ചില കണക്കുകൂട്ടൽ കളികൾ സാംസ വെറുതെ നടത്തി നോക്കാറുണ്ട്. രസമാണ്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ.
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
6: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകൾ?

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 8 മണി. എഫ്എം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാവും. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിന്റെ കടൽത്തീരവും ഭൂസമ്പത്തും വിഭവങ്ങളും വൻകിട കുത്തകൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെ പുതുയുഗ വികസന തന്ത്രമെന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽത്താൽ റൂട്ടുകളിൽ നിന്ന് രാവിലെ ആരംഭിക്കും. 57 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തീർത്ഥാടനവേള. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
7: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
8: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
7: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
8: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
7: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
8: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

തൂലികത്തുമ്പിലെ അഗ്നി അണഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ മനസ്സിൽ ഒഴുകിയിറങ്ങുന്ന വികാരങ്ങളെ വാക്കുകളാൽ അലങ്കരിക്കാനാവില്ല. മൗനം, മൗനത്തിനു മാത്രമേ അവയെ മനസ്സിലാക്കാനാവൂ. അതുകൊണ്ടുതന്നെ മൗനമേ, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിനക്കു മാത്രം അറിയാവുന്ന എന്റെ വേദന ഒപ്പിയെടുക്കുവാൻ എന്റെ ചോരയും കണ്ണീരും പുരണ്ട തൂലികയ്ക്കാവുന്നില്ല. എന്റെ ഹൃദയവും കൊണ്ട്

അവൻ ദൂരേക്ക് മറഞ്ഞപ്പോഴും വിദൂരത്തെവിടെയോ അവൻ അതിനെ എറിഞ്ഞുകളഞ്ഞപ്പോഴും വരണ്ട ആത്മാവിൻ്റെ നീറ്റൽ ശമിപ്പിക്കാൻ മൗനമേ നീ സമ്മാനിച്ച ഒരിറ്റു കണ്ണീരിനെ ആയുള്ളൂ. ശുദ്ധികലശം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ശ്യാം ഈണമിട്ട് എസ് ജാനകി പാടിയ ഈ പാട്ടിലുണ്ട് മൗനത്തിൻ്റെ എല്ലാ വികാരഭാവങ്ങളും.

പ്രണയമായി വ്യാഖ്യാനിച്ചതാണ് എൻ്റെ തെറ്റ് എന്ന്. ശരിയായിരിക്കാം, പക്ഷേ അതിനെ തിരുത്തുന്നതെങ്ങനെ? പഴവിള രമേശൻ എഴുതി, ജോൺസൺ ഇണമിട്ട്, യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനമുണ്ടല്ലോ മാളുട്ടി എന്ന ചിത്രത്തിൽ. മൗനത്തിലൊളിപ്പിച്ച പ്രണയത്തിൻ്റെ ആർദ്രഭാവങ്ങൾ കേൾക്കാൻ വല്ലാത്തൊരു സുഖം.

നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് കാരണങ്ങളില്ല. ഇഷ്ടപ്പെടാതിരിക്കാനും ബുദ്ധി എത്രത്തോളം പിന്നിലേക്ക് വിളിച്ചാലും മനസ്സ് നിന്നിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു തിരിച്ചുപോക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് ഞാനിന്ന് ഇവിടെ ഒറ്റയ്ക്കാണ്. പോകാൻ നേരവും നീ പറഞ്ഞു നിന്റെ സൗഹൃദത്തെ

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിനോദ് ബി കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 5. അദ്ദേഹവുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചും ഓർമ്മിക്കുകയാണ് പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ.
2: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1908 വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1964 അദ്ദേഹം ബേപ്പൂർ താമസമാക്കി. ആധികാരികമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ബേപ്പൂരിന്റെ സുൽത്താനാണ്. 1951 മറ്റാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ള പുസ്തകം രചിക്കപ്പെടുന്നത്. അപ്പം അതിനെ അന്നത്തെ ആഢ്യന്മാരായ ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിച്ചു. കോഴിക്കോട് നമ്മൾ നാടകത്തിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നല്ലോ. കോഴിക്കോട് ഒരു നാടകം പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ളത് നാടകമായിട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ സഹൃദയർ തീരുമാനിക്കുകയും അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ സമീപിച്ചിട്ട് അദ്ദേഹം പാതി മനസ്സോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനിടക്ക് കൂടെ എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് ആളുകളെല്ലാം ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇയാളെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കൊന്ന് കോഴിക്കോട്ട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ സമർത്ഥമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കോഴിക്കോട്ട് ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഫാബി താത്തയെ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കുകയാണ്. എൻ്റെ അമ്മയുടെ വീടും ഫാബി താത്തൻ്റെ വീടും തൊട്ടുതൊട്ടായിരുന്നു. അവർ കളിക്കൂട്ടുകാരായിരുന്നു. 1982 എൻ്റെ ആദ്യത്തെ ജാലവിദ്യാ പരിപാടി പബ്ലിക് പെർഫോമൻസ് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഇടക്കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ജോൺ ബേബി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധനായൊരു പ്രൊഫസറുണ്ടായിരുന്നു. അപ്പം മാജിക് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആയിട്ട് അടുത്ത ബന്ധമുള്ള സാധനമാണ്. അപ്പം അതിന് ഒരു ആധികാരികത വരും. ഈ ബേബി സാറുമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ട് അങ്ങനെ വളരെ അടുത്ത സൗഹൃദമായി. അങ്ങനെ ഒരിക്കൽ ബേബി സാർ എന്നോട് പറഞ്ഞു, അങ്ങനെ നമുക്കൊന്ന് സുൽത്താനെയൊന്ന് കണ്ടാൽ തരക്കേടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും ബേബി സാറും യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സൈക്കോളജി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ബേബി സാർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മജീഷ്യനാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മജീഷ്യനുണ്ട്, ഒരു കുട്ടി മജീഷ്യൻ എന്ന് കേട്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ ഫാബി താത്തനെ വിളിച്ച്, എടി ഫാബിയെ ഇങ്ങോട്ട് വാ, ഇതാ നമ്മൾ നീ എന്ന് പറഞ്ഞല്ലോ ഒരു നോട്ടീസ് കണ്ട്, ആ മജീഷ്യനാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സംസാരിച്ച സമയത്ത് ഫാബി താത്ത മുന്നോട്ട് വന്നു. അപ്പോൾ ഫാബി താത്ത മുന്നോട്ട് വന്നപ്പോൾ പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എൻ്റെ അമ്മ സരോജിനി എന്നാണ് അമ്മൻ്റെ പേര്. വളരെ അത്ഭുതകരമായൊരു സംഭവമായിരുന്നു ഈ ഫാബി താത്ത ഓടി വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവരെന്നോട് കഥ പറയുകയാണ്. അതായത് അമ്മക്ക് 13-14 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞാണ് അന്ന്. ഇപ്പോൾ ഫാബി താത്ത കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. സരോജിനിനെ ഈ നടുവട്ടത്തേക്ക് എവിടേക്കുമാണ് കല്യാണം കഴിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അമ്മനെ, എണീക്കുമ്പോൾ ഇപ്പം കാണണം അമ്മനെ എന്ന് പറഞ്ഞ്. അപ്പം ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ, അടുത്ത ദിവസം ഞാൻ അമ്മയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആ ഒരു ബന്ധം ഒരു സാഹിത്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കുടുംബ ബന്ധമായിട്ട് വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ആണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു മാജിക് പ്രോഗ്രാം, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ ഷോ അദ്ദേഹം കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 2-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പം ചെന്നപ്പം ഒരു സ്ഥിരമായിട്ടുള്ള കട്ടൻ ചായയൊക്കെ തന്ന് സൽക്കരിച്ച് അങ്ങനെ കുറച്ച് സംസാരിച്ച് എന്നെ കണ്ടപ്പോൾ വിഷയം മാജിക്കിലേക്ക് വന്നു. അപ്പോൾ മാജിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില സജഷൻസ് എന്നോട് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അത് ഈ പ്രാവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ടുള്ള മജീഷ്യൻ്റെ ഒരു സഹായിയാണ്. ഇപ്പോൾ ഒരു പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കാലിയായ പാത്രത്തിൽ പണ്ടുകാലം മുതലേ ചെയ്തു പോയെന്നാണ്, ഒരു കഷ്ണം പേപ്പർ കത്തിച്ചിടും, അടച്ചു തുറക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പ്രാവ് പുറത്തു വരുന്നു. ഒരു അത്ഭുതമാണ്. എന്നാൽ ആ പ്രാവിനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ പ്രാവ് ഒരു പ്രയാസമില്ലാതെ നമ്മളെ കല്ലായി പാലത്തിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെക്കലുണ്ട്. ഈ പച്ചാ ചുവപ്പ്

ഇങ്ങനത്തെ ഒരു പച്ച അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞ, അത് സാധാരണ ഇപ്പോൾ നമ്മൾ മഷിക്കട്ട എന്ന് പറഞ്ഞിട്ടാണ് ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് വാങ്ങി വെള്ളത്തിൽ കലകി ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവിന് ഈ കളർ വരും. പക്ഷേ വലിയ ഹാംഫുൾ അല്ല, കാരണം ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്ര ഹാംഫുൾ അല്ല. അപ്പം അങ്ങനത്തെ ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തൊരു സാധനമാണ്. 2000 എന്നോടടുപ്പിച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് IBM എന്ന് പറയുന്ന മഹാസംഘടനയുടെ, ലോകത്തിലെ ഏറ്റവും അധികം മാന്ത്രികരുള്ള ഔദ്യോഗിക സംഘടനയാണ്, ആ സംഘടനയുടെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം. ഈ സമ്മേളനം നടക്കുമ്പം തന്നെ അതിൻ്റെ അടുത്ത ഒരാഴ്ച 10 ദിവസത്തിലായിട്ട് അവിടെ മറ്റൊരു സമ്മേളനം കൂടി നടക്കാറുണ്ട്, സൊസൈറ്റി ഓഫ് അമേരിക്കൻ മജീഷ്യൻസ്, അവരുടെ ഒരു പ്രത്യേക സമ്മേളനം. അപ്പോൾ ഞങ്ങൾ, ഞാനും ഒരു പ്രൊഫസർ ദയാനന്ദ് എന്ന് പറഞ്ഞിട്ട് മജീഷ്യനും കൂടി, ഞങ്ങളൊരു മാസത്തെ പരിപാടി ഇട്ടിട്ട് ഫ്രം അറ്റ്ലാന്റിക് ടു പസഫിക്, ന്യൂയോർക്കിൽ ഇറങ്ങി കാലിഫോർണിയ വരെ പോയിട്ട് അങ്ങനെ ചുറ്റിയടിച്ചിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യും. അപ്പം അന്ന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ നടന്ന ഒരു വളരെ സമ്മാനാർഹമായിട്ടുള്ളൊരു ഒരു പരിപാടിയിൽ ഒരു മജീഷ്യൻ, ഒരു ഡവ് പ്രൊഡക്ഷൻ, ആ ഡവ് പ്രൊഡക്ഷനിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ഉപയോഗിച്ചത് ഈ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ ഈ കളറിലൊക്കെ ഉള്ള ഡവിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വലിയ കയ്യടി നേടി. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു 10-15 കൊല്ലം മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു സാധനമാണത്. നമ്മളത് അന്നേരം എടുത്തെങ്കിലും അതിനെ അതേ ഗൗരവത്തിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ളൊരു സാധനത്തിലേക്ക് പോകാൻ കഴിയാഞ്ഞാൽ എനിക്ക് വലിയൊരു ഒരു നിരാശ തോന്നിയൊരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണം ഈ നേരത്തെ പറഞ്ഞ തുവാലയുടെയും ഇത് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ മാനസികമായിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന് കീഴ്പ്പെടുകയാണ്, ശിഷ്യപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാറി. ഇത് ആഴ്ചകളോളം എന്നെ തലയിൽ ഇങ്ങനെ കടന്ന് കളിച്ചൊരു സാധനം. കാരണം ഒരു സാധാരണ മനുഷ്യന് പോയിട്ട് എന്നെപ്പോലുള്ള ഒരു മജീഷ്യൻ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്താണ് മാന്ത്രികമായിട്ട് ഇദ്ദേഹം ചിന്തിക്കുന്നത്. അത് വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തലയിൽ കടന്ന് കളിച്ചൊരു സാധനം. അതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറയുന്ന സാധനം. എനിക്ക് തോന്നുന്നു ഡോക്ടർ AT കോവൂരായിട്ടുള്ളൊരു സംഭാഷണ മധ്യേ അദ്ദേഹം ഒരു ചൗപ്പത്തി കടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു വന്നിട്ട് ഇയാളുടെ കഴുത്തിൽ കത്തി തറയ്ക്കുന്നു, അതുപോലെ നാവ് മുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രത്യേകതയല്ല. ഇതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ ജീവിതം ഏതാണ്, കഥ ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ചോര പുരണ്ട പേജുകളാണ് എന്നൊക്കെ പറയാറുണ്ട് വളരെ ആലങ്കാരികമായിട്ട്. അപ്പോൾ ആ പറയുമ്പോൾ ഇതിൽ വസ്തുത എന്താണ്, ഭാവന സൃഷ്ടി എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഭാവനയാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് സൗകര്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് കൂടി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല തലത്തിലേക്കാണ് പോവുക. അപ്പോൾ എക്സാക്റ്റ് എനിക്ക് ഈ പോയിന്റിലാണ് വരേണ്ടത്, എന്താണ് അങ്ങേക്ക് മാജിക്കുമായിട്ടുള്ള ബന്ധമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പല തവണ പോയിട്ട് വിഷയം മാറിയിട്ട് ഒരിക്കൽ ഭാഗ്യവശാൽ ഈ ഒരു വിഷയത്തിലേക്ക് കറക്റ്റായിട്ട് എത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, ജീവകഥയിൽ വേണ്ടത്ര അറിയപ്പെടാത്തൊരു ഈട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ നാട് വിട്ട് എങ്ങനെ ഇവിടുന്ന് കണ്ണൂർ വഴി പിന്നെ ഗോവയിൽ പോയി, ഗോവയിൽ നിന്ന് പൂനെയിൽ പോയി ബോംബെയിലെത്തുന്നത്. അങ്ങനെ ബോംബെയിൽ ഊരുതണ്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കൽ ചൗപ്പത്തി ബീച്ചിലാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്, അതുതന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചൗപ്പത്തി ബീച്ചിൽ, ചൗപ്പത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ബീച്ച് മാതിരി ഉണ്ടല്ലോ, കിലോമീറ്റർ നീണ്ടു കിടക്കുകയും ഭയങ്കര വിസ്താരമൊക്കെ ഉള്ള, നമ്മളെ കോഴിക്കോട്ടൊക്കെ ആണെങ്കിൽ 4 അടി നടക്കുമ്പോഴത്തേക്ക് കടലിലെത്തിപ്പോവും, കടൽ കരയില്ല. അതായത് അതിവിശാലമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഏതോ ഒരു മൂലക്കലായിട്ട് കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി, അതിനിടയിൽ കൂടെയൊക്കെ തിരികെ മുന്നിലെത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നു, മന്ത്രവാദ പരിപാടി, മാജിക് പരിപാടി. അന്ന് മന്ത്രവാദവും മാജിക്കും ഒക്കെ മിക്സ്ഡാണ്. ഈ പരിപാടി നടക്കുന്ന കണ്ടപ്പം അങ്ങനെ കൗതുകപൂർവ്വം സ്വാഭാവികമായിട്ടൊരു യുവാവ് നോക്കി നിന്നു. അങ്ങനെ മാജിക് ഒരു കഴിയുമ്പോൾ അത് അവസാനിക്കുന്നു. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ, മജീഷ്യൻ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒക്കെ അങ്ങനെ കെട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഭാണ്ഡത്തിലെടുത്ത് കെട്ടുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾക്കും സൈഡിലും ഉള്ളിലൊക്കെ ആയിട്ട് പല രഹസ്യങ്ങളുണ്ട്. ഇത് ആളുകളും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി അടുക്കി വെച്ചിട്ട് ഒരു മുണ്ട് അതിൻ്റെ മുകളിൽ

0: ഇട്ടിട്ട് പിന്നെ ഇവര് കുറെ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. ചിലപ്പോൾ ഒരു ശിഷ്യന്മാർ പോയിട്ട് ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ മാജിക്ക് കണ്ട ആളുകളൊക്കെ ഏതാണ്ട് പോയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പാക്കിങ്ങിലേക്ക് കടക്കുക. അപ്പം ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട് മജീഷ്യനും ഒന്ന് രണ്ട് സഹായികളൊക്കെ കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പയ്യൻ ഇങ്ങനെ കുറേ സമയമായിട്ടും അവിടുന്ന് പോകുന്നില്ല. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് പോകാഞ്ഞപ്പോൾ മജീഷ്യൻ ഹിന്ദിയിൽ ഇയാളോട് എന്തൊക്കെയോ ചോദിക്കും. അത് നമ്മളെ ബഷീറാണ് ആള്. അപ്പം മൂപ്പര് കണ്ടമുറി ഇന്ത്യയിലൊക്കെ ഇങ്ങനെ നാട് വിട്ടു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ് വന്നപ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ ആര് മജീഷ്യൻ. പിന്നെ മജീഷ്യൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ഹിന്ദി സംസാരിച്ച് പഠിച്ച് ഹിന്ദിയിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിയാസ് ഹൈദർ എന്നുള്ള പേരുള്ള മജീഷ്യനാണ്. അപ്പം ഈ വൈക്കത്തിൻ്റെ കഥന കഥയൊക്കെ കേട്ടപ്പം പറഞ്ഞ് എന്നാൽ പിന്നെ ശരി ഞങ്ങളെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടുകയും അസിസ്റ്റൻ്റായിട്ട് കൂടിയിട്ട് അതിൽ അസിസ്റ്റൻറ്റിൽ പ്രധാനിയായി. പ്രധാനിയാണ് സാധാരണ മജീഷ്യൻ. യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യം എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ ഈ മജീഷ്യനേക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ആളാണ് സഹായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും രംഗവേദിയിൽ പ്രത്യേകിച്ച് സ്ട്രീറ്റിലാകുന്ന സമയത്ത് പല അപകട സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ ആകുന്ന സമയത്ത് സ്റ്റേജിന് നമ്മൾ ആറ് സൈഡിൽ അഞ്ച് സൈഡും പ്രൊട്ടക്റ്റഡ് ആണ്, ഫ്രണ്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, ചുറ്റിലും ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യേണ്ട ആൾ ഈ സഹായി. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഈ പ്രധാന സഹായിയായിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബുക്കിൽ എഴുതിയ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു മജീഷ്യൻ്റെ സഹായിയും അതിനൊപ്പം ഒരു മജീഷ്യൻ തന്നെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയായി എന്ന് മനസ്സിലായതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അവിടെ കിട്ടുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ശിക്ഷപ്പെട്ടത് ഒരു ആപ്തമായി കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
1: താങ്കളുടെ ഒരു മെയിൻ ഒരു ആക്റ്റീവ് നമ്മളെ മാജിക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ സുപ്രധാന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് ഗ്രേറ്റ് എസ്കേപ്പ് ആക്ട്, റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട്. റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട് താങ്കൾ ഇവിടെ രണ്ടാം ഗേറ്റിൻ്റെ അടുത്ത് നടത്തുകയുണ്ടായി. ബഷീർ അതിൽ കാർമ്മികൻ ആയിട്ട് വന്ന് പങ്കെടുക്കുകയും താങ്കളുടെ ഒരു പ്രചോദനം എന്നുള്ള നിലയിലും താങ്കളുടെ ഈ പറഞ്ഞ മാനസ ഗുരു എന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അതിന് കാർമ്മികത്വം വഹിച്ച ഒരു വലിയ ഒരു അനുഭവം കോഴിക്കോട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ ബഷീറിയൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതുകൂടി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്.
0: റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് മാജിക് അതിസാഹസികമായൊരു ജാലവിദ്യയാണ്. ജാലവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ മജീഷ്യന് റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്ത് വെച്ചിട്ട് കയ്യാമം കാലിലും ഷാക്കിള് ചെയ്യുന്നു. അതിനുശേഷം ശരീരമാസകലം ഒരു 25 കിലോ ചങ്ങല കൊണ്ട് ചുറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു ഡസൻ പൂട്ടിട്ടിട്ട് എല്ലാ ജംഗ്ഷനിലും പൂട്ടിയിട്ട് അനങ്ങാൻ കഴിയാത്ത വിധത്തിലാവുന്നു. അങ്ങനെ സഹായികൾ നേരെ എടുത്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് കടത്തുന്നു. കൈ ഒരു ട്രാക്കിലും കാല് മറ്റേ ട്രാക്കിലുമായിട്ട് ലോക്ക് ചെയ്യുന്നു. ഈ ഫൈനൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ കാണാവുന്ന ദൂരത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താക്കോൽ കൂട്ടങ്ങളെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിനെ ഏൽപ്പിച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കവറിട്ടിട്ട് മജീഷ്യനെ മൂടുകയും ട്രെയിൻ അതിസാഹസികമായിട്ട് വന്ന് കടന്നു പോവുകയും ചെയ്യുന്നു. ട്രെയിൻ കടന്നു പോയപ്പോഴത്തേക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് മാന്ത്രികൻ പുറത്തു വന്ന് ഈ ചങ്ങലക്കെട്ടുകളൊക്കെ കയ്യിൽ ഒരു പൂമാല പോലെ കരുതിയിട്ട് ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ തൊട്ടടുത്തുള്ള നളന്ദ ഓഡിറ്റോറിയത്തിൽ അവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അങ്ങനെ ഒരു ആശംസ പരിപാടി നടത്തി. ആ യോഗത്തിൽ വെച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഒരു പ്രദീപ് എന്നുള്ള പേരിനോടൊപ്പം ലോകപ്രശസ്ത രക്ഷപ്പെടൽ ജാലവിദ്യക്കാരനായ ഹൗഡിനിയുടെ പേരിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രദീപ് ഹുഡിനോ എന്നുള്ള നാമധേയം നൽകുന്നത്. അപ്പോൾ അതൊരു ജീവിതത്തിലെ അപൂർവമായൊരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്.
2: പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹുഡിനോ ബഷീറുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവച്ചതുമാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. ജൂലൈ 5 എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: രഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI

0: 26 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം ചിത്രം മേഘമൽഹാർ, ONV കുറുപ്പിന്റെ രചന, രമേശ് നാരായണന്റെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: നജി മർഷാദ്, സൗമ്യ എന്നിവർ പാടിയ ഗാനമാണ് ഇനി ചലച്ചിത്ര ഗാനങ്ങളിൽ. വിക്രമാദിത്യൻ എന്ന ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം, ചിത്രമാക്ഷരം പാടിയത് യേശുദാസ്.

FM പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ BNP പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ളൈയിംഗ് വെയിൽസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബഗൌണുമായും സീതാരാമൻ ചർച്ച നടത്തി. രാജ്യത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്താബ ഖമേനിയെ വധിക്കുമെന്ന ഇസ്രയേൽ പ്രതിരോധമന്ത്രിയുടെ ഭീഷണിയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി വിമർശിച്ചു. ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് ഇസ്രയേലിനെ സഖ്യകക്ഷിയായ അമേരിക്ക തടയണമെന്ന് അബ്ബാസ് അരഗച്ചി ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യത്യസ്ത അവകാശവാദങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവിഭാഗങ്ങളിൽ നിന്നും പ്രതികരണം തേടി. ഇക്കാര്യത്തിൽ മമതാ ബാനർജിക്കും ഋതബ്രത ബാനർജിക്കും വെവ്വേറെ കത്തുകൾ എഴുതിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിലെ കമ്പം വൈ ജംഗ്ഷനിൽ പുലർച്ചെ ഓട്ടോയിൽ ലോറിയിടിച്ച് 4 പേർ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. ടൊറന്റോയിൽ അല്പം മുമ്പ് ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

ഉപഹാരം. 103.6 റിയൽ എഫ്എം. ഗാനുപഹാരത്തിൽ ആദ്യം ആടുജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയെ, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: മനോമഞ്ജത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. സുജാത, സൂരജ് സന്തോഷ് എന്നിവർ പാടിയത്. ചിത്രം ആനന്ദപുരം ഡയറീസ്.

0: ഗാനഭാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഹെർണിയക്കുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇപ്പോൾ എന്താ?
3: ഹെർണിയക്കുള്ള ഒരേ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളൂ, സർജറി. അത് ഓപ്പൺ ആവാം, താക്കോൽ ദ്വാരം ആവാം, റോബോട്ടിക് ആവാം. ഈ ഇതിൻ്റെ മൂന്നിൻ്റെയും ഡിഫറൻസ്, ഒരു ഒരു ഓപ്പൺ, മുമ്പേ ഒക്കെ ഒരു ഓപ്പൺ സർജറി ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അന്ന് താക്കോൽ ദ്വാരം ഇല്ല, അത്രയും

0: ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലായിടത്തും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ തന്നെയാണ്. എല്ലാവിധ ഹെർണിയാസിനും നമുക്ക് ചെയ്യാം. അപ്പം താക്കോൽദ്വാരത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് നല്ല അണ്ടർ വിഷനിൽ നമുക്ക് നല്ല മാഗ്നിഫിക്കേഷനിലെല്ലാം കണ്ട് നമുക്ക് വളരെ ചെറിയ മുറിവുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സെപ്റ്റ് ഫോർ കോംപ്ലക്സ് ഹെർണിയാസ്. കോംപ്ലക്സ് ഹെർണിയയ്ക്ക് നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ പറഞ്ഞ മതി, ഒന്നുകിൽ ഓപ്പൺ സർജറി. താക്കോൽദ്വാരത്തിന് അവിടെ ഒരു വലിയൊരു റോളില്ല. പക്ഷേ ഇപ്പം പുതിയതായിട്ട് നമ്മൾ റൊബോട്ടിക് അതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റൊബോട്ടിക് സർജറി എന്ന് പറയുന്നത്, വൺ ഓഫ് ദി ഇൻഡിക്കേഷൻ ഫോർ റൊബോട്ടിക് സർജറീസ് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ കോംപ്ലക്സ് ഹെർണിയാസ് ആണ്. ഈ കോംപ്ലക്സ് ഹെർണിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വയർ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻസിഷണൽ ഹെർണിയ, അതായത് ഒരു സർജറി വയറിൽ നടത്തിയതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഹെർണിയക്കാണ് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുന്നത്. ചിലപ്പം അത് ആ ഇൻസിഷണൽ ഹെർണിയയുടെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ സർജറി ചെയ്ത് അത് കംപ്ലീറ്റ് ആ ഭിത്തി തകർന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എബ്ഡോമിനൽ വാള് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള, അപ്പൊ നമ്മൾ ശരിക്കും അതിന് എബ്ഡോമിനൽ വാൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് എ ഡബ്ല്യു ആർ എന്ന് പറയും അതിന് ചെറുതായിട്ട് ഷോർട്ട് ഫോം ആയിട്ട്. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഓപ്പൺ സർജറി, ഈ റൊബോട്ടിക് സർജറിയാണ് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിന് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ വളരെ ചെറിയ മുറിവ്, അതായത് ലാപ്രോസ്കോപ്പിയുടെ അതേ മുറിവ്, പക്ഷേ നമുക്ക് റൊബോട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റൊബോട്ട് എന്ന് പറഞ്ഞാൽ റോബോട്ട് അല്ല ചെയ്യുന്നത്, ഒരു ഡോക്ടറിനെയാണ് ചെയ്യുന്നത്, സർജനെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് റൊബോട്ടിക് ആം വെച്ചിട്ടാണ് അത് ചെയ്യുക. റോബോട്ടിന്റെ കൈകൾ അതിന്റെ ഉള്ളിലുണ്ടാവും, വയറിന്റെ ഉള്ളിലുണ്ടാവും, പക്ഷെ ഇതിനെ നിയന്ത്രിക്കുന്നത് പുറത്തിരിക്കുന്ന ഒരു ഡോക്ടറായിരിക്കും. അതിന്റെ ഒരു കൺസോളുണ്ട്, ആ കൺസോളിൽ ഇരുന്നിട്ട് നമ്മുടെ എന്റെ വിരലിൽ ആയിരിക്കും അതിന്റെ അതിന്റെ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ മുഴുവൻ മൂവ്മെന്റ്സും അതിന്റെ അതിന്റെ ടെക്നിക്കൽ സാധനങ്ങൾ കംപ്ലീറ്റ്. അപ്പൊ ഞാൻ എന്താണോ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നത് അത് ആ റോബോട്ടിന്റെ കൈ ചെയ്യും. പക്ഷെ നമ്മുടെ കൈക്ക്, നമ്മുടെ ഇപ്പം കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്ര ഇല്ലല്ലോ മാക്സിമം തിരിക്കാൻ പറ്റുക, ഒരു ഒരു 270 ഡിഗ്രി. പക്ഷെ റോബോട്ടിന്റെ ആം നമുക്ക് 360 ഡിഗ്രി തിരിക്കാം,
1: മനസ്സിലായി?
0: അപ്പൊ നമുക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ വയറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, നമുക്ക് മോൾ വശത്ത് ഒരു സാധനം ചെയ്യും. പക്ഷെ താക്കോൽദ്വാരത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, താക്കോൽദ്വാരത്തിന് നമ്മുടെ കൈ എത്രയാണോ മൂവ് ചെയ്യുന്നത് അത്രയും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മുകളിലുള്ളതോ സൈഡിലുള്ളതോ താഴെയുള്ളതോ ആയിട്ടുള്ള എല്ലാ വശങ്ങളിലും നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഒരു ആക്സസ് ആണ്. ശരിക്കും റൊബോട്ടിക് ആക്സസ് എന്ന് അതിന് പറയാം. ആ ആക്സസ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് തുന്നേ കട്ട് ചെയ്യേ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനത്തെ സർജറിയിൽ, കോംപ്ലക്സ് സർജറീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നൗ അവൈലബിൾ ഇസ് റൊബോട്ടിക് സർജറി.
1: ഈ ചില ആളുകൾ ഈ ഹെർണിയ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കാണാം. ഈ ഹെർണിയ ബെൽറ്റ് ഈ പറഞ്ഞ അഡ്വൈസബിൾ ആണോ?
0: ഹെർണിയ ബെൽറ്റ് ആസ് സച്ച് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ചുമയ്ക്കുമ്പോ പുറത്തേക്ക് തള്ളി വരുന്നു. അപ്പൊ നമ്മളിപ്പം ഒരു ഹോളാന്ന് വിചാരിക്കുക, അപ്പൊ ഒരു ബെൽറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിനെ തടയുക എന്നുള്ളത് മാത്രമുള്ള അതിന്റെ ഒരു മെക്കാനിസം. അത്രയും വലിയ പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബെൽറ്റ് കൊണ്ടൊന്നും തടഞ്ഞാൽ നിൽക്കുന്ന ഒരു സാധനമല്ല അത്. അപ്പം അതിന് ശരിക്കും ഇപ്പം ചില ആൾക്കാരിൽ ഈ ബെൽറ്റ് വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. വൺസ് ഒരു പ്രഷർ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു, ആ പ്രഷറിൽ ചിലപ്പോൾ ഇത് ട്വിസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. കൊടലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് തിരിഞ്ഞു പോകും, ചുറ്റിപ്പോവും. ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ കളി മാറി, പിന്നെ അത് ഒരു ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ, ഇൻകാർസറേറ്റഡ് ഹെർണിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ബ്ലഡ് സപ്ലൈ അങ്ങോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു പോയിട്ട് അത് ഗാംഗ്രനായിട്ട് ജീവനില്ലാത്തൊരു ഇതായി പോകാനും, പിന്നെ അത് നമുക്ക് താക്കോൽദ്വാരത്തിൽ നിൽക്കൂല, അത് നമ്മൾ കട്ട് ചെയ്ത് കൊടല് കട്ട് ചെയ്ത് കൊടല് തുന്നി പിന്നെ ഹെർണിയ റിപ്പയർ ചെയ്ത് അത് കുറച്ചൊരു ഒരു കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പം ഇതിന്റെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത്, ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ പോയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുക, സർജനെ സമീപിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗം

0: गानो बहार।
1: അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് വേണ്ടി നിതിൻ കെ ശിവ പാടിയത്. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം മിഥുൻ മുകുന്ദൻ.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. The Real FM 103.6.
1: ഇശൽമാല

0: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇശൽമാലയിൽ ഇനി കേൾക്കാം കണ്ണൂർ ഷെരീഫ്, റഹന എന്നിവർ പാടിയ ഗാനം.

0: ഇശൽമാല സമാപിച്ചു.
1: The Real FM 103.6.
2: ഇശൽമാല.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം അവസിപ്പിച്ചൻ, ചിത്രം ഉള്ളടക്കം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: വിദ്യാസാഗറിന് നൽകി ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം സമ്മറിൻ ബദലയം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ചിത്ര, സുജാത, സംഗീത, സജിത് എന്നിവർ പാടിയ ഗാനം ചിത്രം രാക്കിളിപ്പാട്ട്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6 വൈകിട്ട് 4 വരെ ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റ് ഇന്നു മുതൽ കോഴിക്കോട് ബേപ്പൂരിൽ. ഉച്ചയ്ക്ക് ശേഷം വയലാൽ

കൂട്ടുവളപ്പിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവെച്ചു. സംഘടന പൊതുജനമധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി മാറ്റിവെച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും ക്രമീകരണങ്ങളും വൻ ഗതാഗതക്കുരുപ്പ് സൃഷ്ടിക്കുന്നുവെന്ന് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തീരുമാനം മാറ്റിയത്. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽത്താൽ എന്നീ പാതകളിലൂടെ വാർഷിക അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. 57 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പത്തനംതിട്ട ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ആദ്യപകുതിയിൽ ഒരു ഗോൾ നേടി സ്വിറ്റ്സർലാന്റ് മുന്നിട്ട് നിൽക്കുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
6: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.
5: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ഇനി പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ പ്രയാണത്തിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് വ്യവസായ പ്രമുഖരെയും നിക്ഷേപകരെയും ധനമന്ത്രി ക്ഷണിച്ചു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര അഭിവൃദ്ധിക്കായി തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ ഊന്നിപ്പറഞ്ഞു. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും വിശ്വസ്ത പങ്കാളികളാണെന്നും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം, അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ സഹകരണത്തിന് ഇത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു.

ഇന്ത്യയും ജപ്പാനും തമ്മിലെ പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാന തൂണുകളിലൊന്നായ സാമ്പത്തിക സുരക്ഷയോട് തങ്ങളുടെ പങ്കുവച്ച പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക സുരക്ഷാ സഹകരണ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരസ്പര വിശ്വാസം, പങ്കുവച്ച മൂല്യങ്ങൾ, വിന്യസിക്കപ്പെട്ട താൽപ്പര്യങ്ങൾ എന്നിവയിലാണ് സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം അധിഷ്ഠിതമായിരിക്കുന്നതെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. സെമി കണ്ടക്ടർ, നിർണായക ധാതുക്കൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ക്ലീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ 5 പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത്. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപ്പര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിന്റെ കടൽ തീരവും ഭൂസ്വത്തും വിഭവങ്ങളും വൻകിട കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെ പുതുയുഗ വികസന തന്ത്രമെന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ ഒരു തരത്തിലുമുള്ള മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ അവസരവും ഇനി ലഭിക്കില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ July 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലായി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് പരീക്ഷ. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. August 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി K.മുരളീധരന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉൾത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡേൺ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാവും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ ശില്പശാലയിൽ തീരുമാനമായി. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധം

നിർത്തിവെക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശില്പശാലയിൽ അഭിപ്രായ ചർച്ചകൾ സംഘടിപ്പിച്ചു. വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 ഗോൾ നേടി സ്വിറ്റ്സർലാൻഡ് മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. മാർക്കാമ്പിൽ ബാഡ്മിന്റൺ കാനഡ ഓപ്പൺ സൂപ്പർ 300 ടൂർണമെന്റിലെ വനിതാ സിംഗിൾസ് 2nd റൗണ്ടിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ജപ്പാന്റെ റിക്കോ ഗുഞ്ചിയോട് 21-11 21-11 എന്ന സ്കോറിനാണ് തന്യ ഹേംനാഥ് പരാജയപ്പെട്ടത്. ലണ്ടനിലെ കെന്നിങ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2nd സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6 PM to 4 PM ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട്ട് വീട്ടിൽ രാവിലെ പൊതുദർശനം നടക്കുകയാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവെച്ചു. സംഘടന പൊതുജന മധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

റിയൽ എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ജനകൻ എന്ന ചിത്രത്തിന് വേണ്ടി രാജലക്ഷ്മി പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: നടത്തുന്നത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: വിപണിയിൽ നിന്ന് സ്വർണം ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 13,475 രൂപയായി. പവന് 107,800 രൂപ.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.

0: പ്രിയ ഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രിയഗീതത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 2366174, 2366176. STD കോഡ് 0495. മൊബൈൽ നമ്പർ 9444444800. 10th വളവ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ പാടിയ ഗാനം കേട്ടുകൊണ്ട് വിളിച്ചു തുടങ്ങിക്കോളൂ.

0: പ്രിയ ഗീതം.
1: കൊയിലാണ്ടിയിൽ നിന്ന് രമ്യയാണ് പ്രിയഗീതത്തിലേക്ക് വിളിച്ച് ഗാനം ആവശ്യപ്പെട്ടത്. വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടത്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു ശ്യാമിൻ്റെ സംഗീതം.

0: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ചൈതന്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഭഗീരഥൻ മണ്ണുത്തി.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം മേഘലവ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണി സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് അനിൽകുമാർ ചന്ദ്രൻ കൊമേരിയിൽ നിന്നാണ്.

പ്രിയഗീതത്തിലെ അവസാന ഗാനം സുസു സുധീവാത്മീകം എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാ മോഹൻ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകിയ ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ശുഭ, വെള്ളിമാടുകുന്ന്.

0: പ്രിയ ഗീതം.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. അമർനാഥ് തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തിന്റെ ആത്മീയ സംസ്കാരത്തിനും സാംസ്കാരിക ഐക്യത്തിനും അമർനാഥ് യാത്ര പ്രധാന പങ്കുവഹിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ വെനിസ്വേലയിൽ ഭൂകമ്പബാധിത മേഖലയിൽ ഇന്ത്യ മാനുഷിക സഹായം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. പ്രദേശത്തെ ദുരന്തബാധിത സമൂഹങ്ങൾക്ക് ആർമി ഫീൽഡ് ആശുപത്രി വൈദ്യസഹായം നൽകുന്നത് തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്ന്

എന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാത്തിനും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെ ജി സി ഇ പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച പരാതിയിൽ വിദ്യാർത്ഥിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് കേസ്. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിലെ പുലർച്ചെ കമ്പം വൈ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ വളം നിറച്ച ലോറി ഇടിച്ചുകയറി 4 പേർ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ഫിഫ ലോകകപ്പിൽ അല്പസമയത്തിനകം ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച യുഎസ് ബെൽജിയത്തെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ 9400024440, 9400224440. യുവർ ചോയ്സിൽ ആദ്യം സർവമായ എന്ന ചിത്രത്തിന് വേണ്ടി ശക്തിശ്രീ ഗോപാലൻ പാടിയ ഗാനം കേൾക്കാം. മനു മഞ്ജിത്തിന്റെ വരികൾ, ഈണം ജസ്റ്റിൻ പ്രഭാകരൻ.

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. പാവക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, കെ ജയകുമാറിൻ്റെ വരികൾ, ഈണം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സിന്ധു, ശോഭിത, സിൻസ, രഞ്ജിനി, മിനി, ബബിത, സുജിത, സുനന്ദ, കൈമ്പാലം, ഗാലക്സി യൂണിറ്റ്.

0: വയനാട് ജില്ലയിലെ 5-15 വയസ്സിനിടയിലും 15-17 വയസ്സിനുമിടയിലുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉറപ്പാക്കണമെന്ന് ആധാർ UDID നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ അക്ഷയ ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കും ആധാറിൽ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമാണ്. ആധാർ കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനം രക്ഷിതാക്കൾ പ്രയോജനപ്പെടുത്തണം.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്,
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.
1: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. കുന്ദമംഗലത്ത് നിന്നും ഷീന ആവശ്യപ്പെട്ട ഗാനം, മൺസൂൺ എന്ന ചിത്രത്തിനു വേണ്ടി അപർണ രാജീവ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, ഈണം രാജീവ്, ONV.

0: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 296512, STD കോഡ് 04935, മറ്റൊരു നമ്പർ 9188934102.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: Netra Eye Foundation, Raga Paragam, സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: 103.6 റിയൽ എഫ്എമ്മിൽ യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി മുജുകുന്ന് നിന്നുള്ള ബീനയുടെ ഇഷ്ടഗാനം കേൾക്കാം. കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ബിജു തിരുമലയുടെ വരികൾ ഈണം SP വെങ്കിടേഷ്.

0: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281-21-2702 8281-21-2702.
1: मोहन भाई काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ.

0: एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
0: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
0: समझ गया।
2: नूरा हाउस लोन्स रियाग परागम समर्पिक्कुन्नत
3: नूरा हाउस लोन्स एंड प्लान्स ऑपोजिट IMA हॉल कोझिकोड।
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം സർഗം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മൂടാടിയിൽ നിന്നും ബൈജു.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2407154 STD കോഡ് 0494.

0: चंदन का एहसास।
1: ഇളയനിലാ സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
5: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. നമ്പർ ഒന്നുകൂടി പറയാം, 9400024440. 12 മണിവരെയാണ് സമയം. ഇനി ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈത

0: ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിൽ ഇനി പാവങ്ങാട് നിന്നും പ്രവീഷ് ആവശ്യപ്പെട്ട ഒരു തമിഴ് ഗാനം കേൾക്കാം. അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: യൂസഫലിക്ക് ചേരി രവി ബോംബെ കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് യേശുദാസ്. ചിത്രം പരിണയം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും OM ഷാജു.

ഇനി അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ ഈണം പകർന്നത് ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റ്യാടിയിൽ നിന്നും ബീന സുരേഷ്.

യുവർ ചോയ്സിൽ അവസാനമായി സ്വാഗതം എന്ന ചിത്രത്തിന് വേണ്ടി മിൻമിനിയും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, രാജാമണി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീജിത്ത്.

0: യുവർ ചോയ്സ് ഇനി കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
0: Agashavani 103.6 Real FM. FM Pradhana Vartakal. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമായി മാറുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP. MSC മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC സ്ത്രീ സൌജന്യയാത്ര സ്വകാര്യ ബസ്സുകളെ ബാധിച്ച റൂട്ടുകളെക്കുറിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി CP ജോൺ. എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ ബസ്സുകളെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വിവിധ വിഭാഗങ്ങളിലെ മികച്ച സഹകരണ സംഘങ്ങൾക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകും.

കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ ചക്ക വിഭവ പ്രദർശനം ഇന്നും നാളെയും കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച യു എസ് ബെൽജിയത്തെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ന്യൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്
5: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടും പ്രധാനമന്ത്രി നിർവഹിക്കും. പെട്രോ കെമിക്കൽസ്, നഗരഗതാഗതം, റെയിൽവേ, റോഡുകൾ, പുനരുപയോഗ ഊർജ്ജം, വൈദ്യുതി എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് പദ്ധതികൾ. പബ്ചദ്രയിലെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 79,450 കോടിയിലധികം മുതൽ മുടക്കി നിർമ്മിച്ച അത്യാധുനിക സമുച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടും. കൂടാതെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ ടെർമിനലും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വ്യവസായ പങ്കാളികൾക്ക് മൈ ഭാരത് ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തുകയും വ്യവസായ അസോസിയേഷനുകൾ, കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ സംരംഭത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാവികൻ രാജേഷ് ചൌഹാൻ

0: തന്റെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്ത സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇന്ത്യ വെനിസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവം പുറത്തു വന്നതു മുതൽ കാരക്കാസിലെ ഇന്ത്യൻ എംബസി അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനിലെത്താൻ അവസരവും ഇനി ലഭിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമാകുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP പറഞ്ഞു. MSCക്ക് മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മോചനം, സുസ്ഥിരമായ ഭാവിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനാചരണ സന്ദേശം. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാകും. പെരിയാർ ടൈഗർ റിസർവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെ മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സതീഷ് രാജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാരുമായി സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വയനാട് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 69 വയസ്സായിരുന്ന രഘുനാഥിന്റെ അന്ത്യം. ജനയുഗം പത്രം, മലർനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചത് കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ കുടുംബശ്രീ CDSന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുകയാണ് മേള. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്ക പായസം, ചക്ക ബിരിയാണി, ചക്ക കേക്ക്, പക്കുവട, ചക്ക മിഠായി, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചക്ക ഐസ് എന്നുവേണ്ട ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഏറെ സ്വാദിഷ്ടവും. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. കോർപ്പറേഷൻ മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മേള നാളെ സമാപിക്കും.
0: വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ Group 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-2 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ രണ്ട് മത്സരങ്ങൾ

അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. ആദ്യ ടെസ്റ്റ് അടുത്ത മാസം 15 മുതൽ ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും രണ്ടാം ടെസ്റ്റ് 23 മുതൽ കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബിലുമാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമാണ് പരമ്പര. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചുപോയതിനു ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 വരെ ഓൺലൈനിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: .6 real FM.

0: 6.
1: FM പ്രധാന വാർത്തകൾ. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഈ വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്നും ധനമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോച്ചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതായി മന്ത്രി എം ലിജു. കോൺഗ്രസിൽ ഇതു സംബന്ധിച്ച് തർക്കങ്ങളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റിന് ഇന്ന് ബേപ്പൂരിൽ തുടക്കമാവും. ഉച്ചകഴിഞ്ഞ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. ഓഹരി കൈമാറ്റത്തിന് സെബിയുടെ അംഗീകാരത്തിനുശേഷം ഗവൺമെന്റിനെ അറിയിച്ചാൽ മതിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ CDSന്റെ ചക്ക വിഭവ വിപണനമേള ശ്രദ്ധേയമാകുന്നു. കോർപ്പറേഷൻ മേയർ PI ഉദ്ഘാടനം ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ മറ്റന്നാൾ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 8 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 2366174 2366176. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447444800. ഗാനോത്സവത്തിൽ ആദ്യം പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാഘോഷാൽ പാടിയ ഗാനം. ONV കുറിപ്പിന്റെ വരികൾ ഈണം M. ജയചന്ദ്രൻ.

ഗാനോത്സവത്തിൽ ഇനി ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, ഈണം കെ രാഘവൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മൂലയിൽ ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പൂവച്ചൽ ഖാദർ ജോൺസൺ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസും പി സുശീലയും. ചിത്രം മൗന നൊമ്പരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മടവൂരിൽ നിന്നും ദിലീപ് കുമാർ.

ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി വിഴിരണ്ടിലും എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ആനക്കുളത്ത് നിന്നും പ്രേമലീല.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രവീന്ദ്രന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. ചിത്രം താളം തെറ്റിയ താരാട്ട്. ഗാനരചന ആർ കെ ദാമോദരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കാരന്തൂരിൽ നിന്നും റീജ, റീന, റൂബി, പുഷ്പലത.

ഗാനോത്സവത്തിൽ ഇനി കാണാക്കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത, ശ്യാംധർമ്മൻ എന്നിവർ പാടിയ ഗാനം. വയലർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഈണം ശ്യാംധർമ്മൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആരാമ്പ്രത്ത് നിന്നും ഹരിദാസൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കണ്ണകി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുച്ചിലങ്ങാടിയിൽ നിന്നും ഉഷാദേവി.

103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. നമ്പർ പറയാം, 0495-236-6174, 236-6176. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447-44-4800. 2 മണിവരെയാണ് സമയം. ഇനി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പി ശ്രീകുമാരൻ തമ്പി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നടുവന്നൂരിൽ നിന്നും മുനീറ.

അബു കാട്ടുമുണ്ട ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടി എം രാജ, പി സുശീല എന്നിവർ പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ ഈണം ജി ദേവരാജൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: തോക്കുകൾ കഥ പറയുന്നു. ഈ ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ഈണം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സീതാ സുരേഷ്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം. കോട്ടൂരിൽ നിന്നും ഷിജി ആവശ്യപ്പെട്ട ഗാനം, പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ഈണം ജോൺസൺ.

ഇനി തിരുവോണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പഴയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് MK അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു OT സുരേന്ദ്രൻ, മങ്ങാട്.

0: ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണനും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.
1: തിരുമലതാം തീരത്ത് മലകൾ തൻ തോരത്ത് കരിമലകളെ കഥ പറയും.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിൻ്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമല ഇത്?
1: പെണ്ണ് കാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: മോളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിൻ ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണ് കാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: നിക്ക് നിക്ക്, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണ് കാണൽ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
6: അപകടമോ? എന്തപകടം?
1: എന്തോ ഇത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടറും ഒപ്പമുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ അവര് തന്നെ വിശദീകരിക്കും.

0: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
1: പക്ഷെ എന്തിന്?
0: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
2: ഞങ്ങളോടോ? എന്ത് കാര്യം?
0: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തി പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെപ്പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാനാണ് ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
2: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തിരക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
0: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരന്വേഷണം നടത്താവുന്ന കരുതി.
3: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
2: നിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാ വിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
0: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരം ഒരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
2: മനസ്സിലായി. നിങ്ങൾക്ക് എന്തറിയേണ്ടത്?
0: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
2: അതെ.
0: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
2: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
0: അവിടെയാണ് പിശക്. ഇത് നിങ്ങളുടെ മകനല്ല.
4: മകനല്ലേ?
5: പിന്നെ?
0: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത് സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിലെത്തുന്നത്.
1: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
0: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാന മര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിലുണ്ടാവും സാറേ.
2: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായി ഉള്ളൂ. അതായത്, ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിനെ പറ്റിയ ഒരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
1: മിസ്റ്റർ സോമശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയറായ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായി നീക്കം നടത്തിയത് എന്തിനാ?
2: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്, ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്, അത് മറക്കരുത്.
2: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല.
1: ചിത്രം നൽകിയ വിവരം അനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ.

0: സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
1: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തു. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
2: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
0: അതെ, കാര്യങ്ങൾ ഇനി തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
3: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
1: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
2: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
1: എന്തു പക്ഷേ? നമ്പർ പറയാ, ഞാൻ തന്നെ വിളിക്കാം.
2: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ മൂന്നാം പക്കം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചതി ചെയ്തു എന്ന് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
4: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല കീഴായോ? ചിത്രകുഞ്ഞെ, കുഞ്ഞ് തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
1: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സാർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
0: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
3: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണ് കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
0: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
2: ഇൻസ്പെക്ടർ സാർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയൊരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ?
1: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
5: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
2: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
4: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചു എത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
1: ഞാൻ പക്ഷേ
2: ആ ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
0: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
3: വലിയ ഉപകാരം. വാച്ച.
5: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
2: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
4: ഓ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം

സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശോക് ഖോസ്ല ആലപിച്ച ഗസലുകൾ കേൾക്കാം.

അശോക് ഖോസ്ല ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച് ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 6 വൈകുന്നേരം 4 വരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. അർബൻ സഹകരണ ബാങ്ക് വിഭാഗത്തിൽ പെരിന്തൽമണ്ണ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 1 സ്ഥാനം സ്വന്തമാക്കി. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് ചെയ്യാം. നമ്പർ 9400224440. യുവർ ചോയ്സിൽ ആദ്യം ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, മഞ്ജരി, സംഗീത പ്രഭു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഈണം അലക്സ് പോൾ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി ചേളന്നൂരിൽ നിന്നും ലീല ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയത്. ജിസ് ജോയുടെ വരികൾ, ഈണം ദീപക് ദേവ്.

യുവർ ചോയ്സിൽ ഇനി ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കെ ജെ സബിതയും യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് സലീൽ ചൗധരി.

0: ഇരിട്ടി എടൂരുള്ള സാജു തോമസിന്റെ ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
0: യുവർ ചോയ്സിൽ ഇനിയുമൊരു പ്രണയകഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ഈണം മരകതമണി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അഴീക്കോട് നിന്നും പ്രതാപൻ.

0: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ലൂസിഫർ എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്ന പാടിയ ഗാനം കേൾക്കാം. ഗാനരചന തനീഷ് നബാർ, ഈണം ദീപക് ദേവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആനക്കുഴിക്കരയിൽ നിന്നും പവിത്രൻ.

0: ഇന്നേതിന് മൈ ജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈ ജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി മനോ, സ്വർണലത എന്നിവർ പാടിയ ഗാനം.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
1: ടിഎൻസി അപ്ലൈ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം. ചിത്രം പാച്ചുവും കോവാലനും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാവൂരിൽ നിന്നും ദീപ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം കുണ്ടുപറമ്പ് പറമ്പത്ത് റീജ ഗിരീഷ് ആവശ്യപ്പെട്ട ഗാനം. പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൾ വഹാബ് പാടിയത്. ഗാനശില്പികൾ മനു മഞ്ജിത്, രാജ്ശേഖർ, ജസ്റ്റിൻ പ്രഭാകരൻ.

0: പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശ രഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
4: ഇളയനില
3: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം വയലാർ ചരചന്ദ്രവർമ്മയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് മഞ്ചരി പാടിയ ഗാനം. ചിത്രം കറുത്ത പക്ഷികൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാമനാട്ടുകരയിൽ നിന്നും ബാബു.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: യുവർ ചോയ്സിൽ അവസാനമായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഭവ്യ കൂവാടി.

എഫ് എം പ്രധാന വാർത്തകൾ. വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്ന്, സ്ഥലം കിട്ടിയില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യസംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ അടുത്ത ദിവസം നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയെയും സമ്പദ്വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. അർബൻ സഹകരണ ബാങ്ക് വിഭാഗത്തിൽ പെരിന്തൽമണ്ണ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 1 സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: കുറഞ്ഞത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: TNC അപ്ലൈ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ഇറങ്ങിയതിന് മൈജി വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടി എൻ സി അപ്ലൈ. പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എ സി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ
1: ടി എൻ സി അപ്ലൈ.

കളിശൈലിയിലെ വൈവിധ്യം കൊണ്ടും കോച്ചുമാരുടെ തന്ത്രങ്ങൾ കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കിയ കളിക്കാരുടെ മികവ് കൊണ്ടും ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ഇന്ന് നടന്ന 3 മത്സരങ്ങളും 3 വ്യത്യസ്ത ഫുട്ബോൾ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കളത്തിലിറങ്ങിയ ടീമുകൾ ശാരീരിക ക്ഷമതയിലും പന്തടക്കത്തിലും പുലർത്തിയ കണിശതയാണ് മത്സരഫലങ്ങളെ നിർണയിച്ചത്. ഗോളടിച്ചവരും ആ ഗോളുകൾ പിറന്ന കൃത്യമായ മിനുട്ടുകളും കളിക്കളത്തിലെ നിർണായക നീക്കങ്ങളും ഇതിഹാസ താരങ്ങളുടെ വിടപറച്ചിലും കൊണ്ടും സമ്പന്നമായിരുന്നു ഇന്നത്തെ പോരാട്ടങ്ങൾ. ഓസ്ട്രിയക്കെതിരെ സ്പെയിൻ നേടിയ 3 ഗോളുകളുടെ വിജയം കേവലം സ്കോർ ബോർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് 90 മിനിറ്റും കളി തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ലൂയിസ് ഡി ലാ ഫുവെന്റെയുടെ കീഴിലിറങ്ങിയ സ്പാനിഷ് നിര മധ്യനിരയിൽ പന്ത് കൈവശം വെച്ചും വിങ്ങുകളിലൂടെ അതിവേഗം ആക്രമണം അഴിച്ചുവിട്ടുമാണ് കളി നയിച്ചത്. എന്നാൽ മറുവശത്ത് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രജ്ഞരിൽ ഒരാളായ റാൾഫ് റാഗ്നിക്കിന്റെ പരിശീലന മികവിലാണ് ഓസ്ട്രിയ കളത്തിലിറങ്ങിയത്. ആധുനിക ഫുട്ബോളിലെ ഗഗൻ പ്രസിംഗ് ശൈലിയുടെ പിതാവായി അറിയപ്പെടുന്ന റാഗ്നിക് സ്പെയിനിന്റെ സ്വാഭാവിക പാസിംഗ് ഗെയിമിനെ തടയാൻ കടുത്ത പ്രസിംഗ് തന്ത്രമാണ് മെനഞ്ഞത്. സ്പാനിഷ് താരങ്ങൾക്ക് പന്ത് ലഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ഒന്നിച്ച് വളഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു റാഗ്നിക്കിന്റെ പദ്ധതി. കളിയിലുടനീളം ഓസ്ട്രിയൻ താരങ്ങൾ കഠിനാധ്വാനം ചെയ്തെങ്കിലും സ്പെയിനിന്റെ യുവനിരയുടെ സാങ്കേതിക മികവിനെ മറികടക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. റാൾഫ് റാഗ്നിക് ഒരുക്കിയ പ്രതിരോധ കോട്ടയെ സ്പാനിഷ് മധ്യനിര തങ്ങളുടെ കൃത്യതയാർന്ന വൺ ടച്ച് പാസുകളിലൂടെ ഭേദിക്കുക തന്നെ ചെയ്തു. 36-ാം മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. ഓസ്ട്രിയൻ ബോക്സിലേക്ക് പന്തുമായി കുതിച്ച മുന്നേറ്റത്തിനൊടുവിൽ മിക്കൽ ഒയാർസബാൽ ആണ് സ്പെയിനിനെ മുന്നിലെത്തിച്ചത്. ലാമിൻ യമാലിന്റെ വേഗതയേറിയ റണ്ണും അതിനെ തുടർന്ന് വന്ന പാസുമാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. ഈ ഗോൾ വീണതോടെ റാൾഫ് റാഗ്നിക്കിന്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയേറ്റു. ഓസ്ട്രിയ തങ്ങളുടെ പ്രതിരോധ ശൈലി മാറ്റി കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായി. സ്പെയിനിന്റെ പ്രതിരോധ നിരയെ സമ്മർദ്ദത്തിലാക്കാൻ റാഗ്നിക്കിന്റെ ടീം പരമാവധി ശ്രമിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. 2-ാം പകുതിയിൽ ഓസ്ട്രിയൻ പ്രതിരോധത്തെ സ്പെയിൻ കൌണ്ടർ അറ്റാക്കുകളിലൂടെ വീണ്ടും തകർത്തു. 66-ാം മിനിറ്റിൽ സ്പെയിനിന്റെ വിംഗ് ബാക്ക് പെഡ്രോ പോറോ തന്റെ രാജ്യത്തിനായുള്ള കന്നി ഗോളിലൂടെ സ്കോർ 2-0 ആക്കി ഉയർത്തി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ പൂർണമായും തളർന്നതോടെ 89-ാം മിനിറ്റിൽ മിക്കൽ ഒയാർസബാൽ തന്റെ വ്യക്തിഗത 2-ാം ഗോളും നേടി സ്പെയിനിന്റെ വിജയം 3-0 ആധികാരികമാക്കി. പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരം തികച്ചും വ്യത്യസ്തമായ ഒരു പോരാട്ടമായിരുന്നു. അനുഭവസമ്പത്തും യുവത്വത്തിന്റെ വേഗതയും തമ്മിലുള്ള മാറ്റുരയ്ക്കലായിരുന്നു ഇത്. ലൂക്ക മോഡ്രിച്ചും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന പോരാട്ടമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഈ മത്സരത്തെ വൈകാരികമായാണ് വീക്ഷിച്ചത്. പ്രത്യേകിച്ച് ക്രൊയേഷ്യയുടെ ഇതിഹാസ നായകൻ ലൂക്ക മോഡ്രിച്ചിന്റെ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും ഇതെന്ന യാഥാർത്ഥ്യം കളിക്ക് കൂടുതൽ ശ്രദ്ധ നൽകി. തന്റെ 40-ാം വയസ്സിലും ക്രൊയേഷ്യൻ മധ്യനിരയെ ഒറ്റയ്ക്ക് നയിക്കാൻ മോഡ്രിച്ചിന് കഴിഞ്ഞു. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മുന്നേറിയത്. പോർച്ചുഗലിന്റെ വേഗതയേറിയ കൌണ്ടർ അറ്റാക്കുകളെ തടയാൻ ക്രൊയേഷ്യൻ മധ്യനിരയ്ക്കായി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ വെറ്ററൻ താരം ഇവാൻ പെരിസിച്ച് നേടിയ ഗോളിലൂടെ അവർ മുന്നിലെത്തി. എന്നാൽ ഈ ഗോളിൽ പോർച്ചുഗൽ തളർന്നില്ല. 10 മിനിറ്റുകൾക്ക് ശേഷം പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് 68-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയുടെ അവസാന മിനിറ്റുകളിൽ മത്സരം നാടകീയമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങി. മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ, അതായത് 94-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ

ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ ക്രൊയേഷ്യയുടെ ജോസ്കോ ഗ്വാർഡിയോൾ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചെന്ന് തോന്നിച്ചെങ്കിലും കടുത്ത വാർ പരിശോധനയ്ക്കൊടുവിൽ ഓഫ്സൈഡ് വിധിച്ചതോടെ ആ ഗോൾ നിഷേധിക്കപ്പെട്ടു. 2-1 എന്ന നാടകീയ വിജയത്തോടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ അത് ക്രൊയേഷ്യയുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും കണ്ണീരോടെയുള്ള വിടപറച്ചിലായി മാറി. മത്സരത്തിനുശേഷം മൈതാനത്ത് വികാരാധീനനായി നിന്ന ലൂക്ക മോഡ്രിച്ചിനെ പോർച്ചുഗീസ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആശ്വസിപ്പിച്ചത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. 2 പതിറ്റാണ്ടുകാലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിസ്മയം തീർത്ത ക്രൊയേഷ്യയെ 2018 ലോകകപ്പ് ഫൈനലിലും 2022 മൂന്നാം സ്ഥാനത്തുമെത്തിച്ച ആ മാന്ത്രികൻ തന്റെ അന്താരാഷ്ട്ര കരിയറിന് ഇതോടെ വിരാമമിട്ടു. കാണികളുടെയും സഹതാരങ്ങളുടെയും എഴുന്നേറ്റു നിന്നുള്ള ആദരവോടെയാണ് മോഡ്രിച്ച് ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞത്. കളിയിൽ തോറ്റെങ്കിലും മിഡ്ഫീൽഡിൽ അദ്ദേഹം കാണിച്ച പാസിംഗ് മികവും പക്വതയും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ ആണ് പോർച്ചുഗലിന്റെ എതിരാളി. സ്വിറ്റ്സർലാൻഡും അൾജീരിയയും തമ്മിലുള്ള മത്സരം ഫിസിക്കൽ ഫുട്ബോളിന്റെയും കൃത്യമായ ഡിഫൻസീവ് ഓർഗനൈസേഷന്റെയും ഉദാഹരണമായിരുന്നു. അൾജീരിയൻ ടീമിന്റെ വേഗതയേറിയ വിങ്ങർമാരെ തടയുക എന്നതായിരുന്നു സ്വിസ് കോച്ചിന്റെ പ്രധാന വെല്ലുവിളി. വിംഗ് ബാക്കുകൾ പ്രതിരോധത്തിലേക്ക് ഇറങ്ങിക്കളിച്ചതോടെ അൾജീരിയയ്ക്ക് വിങ്ങുകളിലൂടെ മുന്നേറാൻ സ്പേസ് ലഭിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് ലീഡ് എടുത്തു. സൂപ്പർ താരം ബ്രീൽ എംബോളോ ആണ് സ്വിസ് പടയ്ക്കായി ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഈ ഗോളിന്റെ കരുത്തിൽ ഒന്നാം പകുതിയിൽ സ്വിറ്റ്സർലാൻഡ് മുന്നിട്ടു നിന്നു. രണ്ടാം പകുതി ആരംഭിച്ച് തൊട്ടടുത്ത മിനുട്ടിൽ തന്നെ അൾജീരിയയെ ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ രണ്ടാം ഗോളും നേടി. അൾജീരിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് ഡാൻ എൻഡോയെയാണ് സ്വിസ് പടയുടെ ലീഡ് 2 ഉയർത്തിയത്. രണ്ടാം പകുതിയിൽ അൾജീരിയ റിയാദ് മഹ്റസിന്റെ നേതൃത്വത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും സ്വിസ് ഗോൾകീപ്പർ കോബലിന്റെ മികച്ച പ്രകടനം സ്വിറ്റ്സർലാൻഡിന്റെ രക്ഷയ്ക്കെത്തി. അൾജീരിയൻ താരങ്ങൾ സമനില ഗോളിനായി മുഴുവൻ ആളുകളെയും മുന്നോട്ട് കയറ്റി കളിച്ച സമയം നോക്കി സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രം പുറത്തെടുത്തു. ഒരു ടീം എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡ് പുലർത്തിയ ഒത്തൊരുമയ്ക്ക് മുന്നിൽ അൾജീരിയയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. 2-0 എന്ന ഈ വിജയത്തോടെ സ്വിറ്റ്സർലാൻഡ് 1938 ശേഷം ആദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരം വിജയിച്ച് ചരിത്രം കുറിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ അൾജീരിയയ്ക്ക് ടാക്ടിക്കൽ അച്ചടക്കത്തിൽ മുന്നിട്ടുനിന്ന സ്വിസ് പടയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ഈ 3 മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് നോക്കൌട്ട് ഘട്ടത്തിൽ ടാക്ടിക്കൽ അച്ചടക്കത്തിനും അവസാന നിമിഷം വരെ പുലർത്തുന്ന ഏകാഗ്രതയ്ക്കുമാണ് പ്രാധാന്യം എന്നാണ്. സ്പെയിൻ തങ്ങളുടെ പന്തടക്കത്തിലൂടെയും റാൽഫ് റാഗ്നിക്കിന്റെ പ്രസ്സിംഗിനെ അതിജീവിച്ചും വിജയം നേടിയപ്പോൾ പോർച്ചുഗൽ റാമോസിന്റെ ലേറ്റ് സ്ട്രൈക്കിലൂടെയാണ് ക്രൊയേഷ്യയെ തകർത്തത്. സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെയും പ്രതിരോധ മികവിലൂടെയും വിജയം ഉറപ്പിച്ചു. തോറ്റെങ്കിലും ഓസ്ട്രിയയും അൾജീരിയയും മികച്ച പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. ഇനി ഇന്ന് നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് റൗണ്ട് ഓഫ് 32 അവസാന ദിന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെയും തന്ത്രങ്ങളുടെയും ഒരു നേർക്കുനേർ യുദ്ധമാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരം ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോക്കറൂസ് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ യുവനിര വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുർക്കിയെ തകർക്കുകയും പരാഗ്വേയെ സമനിലയിൽ തളയ്ക്കുകയും ചെയ്ത അവരുടെ കായികക്ഷമതയും കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും ശക്തമാണ്. മറുഭാഗത്ത് ചരിത്രത്തിലാദ്യമായി ഗ്രൂപ്പ് ഘട്ടം കടന്നെത്തുന്ന ഈജിപ്ത് തങ്ങളുടെ ഇതിഹാസ താരം മുഹമ്മദ് സലായുടെ ഫിറ്റ്നസ് ആശങ്കയിലാണ്. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ അസിസ്റ്റന്റ് കോച്ച് മൈൽ ജെഡിനാക്കിന്റെ തന്ത്രങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് തുണയാകും. എന്നാൽ ഷൂട്ടൌട്ടുകളിൽ മോശം റെക്കോർഡുള്ള ഈജിപ്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അർജന്റീന കേപ് വെർദെ മത്സരം ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടത്തിന് സമാനമാണ്. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 3:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ വരുന്ന അർജന്റീനയ്ക്കാണ് ഈ മത്സരത്തിൽ സർവ്വമേധാവിത്വവും കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ
ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി

0: അതെ, യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ തളച്ച് ലോകകപ്പിന്റെ 96 വർഷത്തെ ചരിത്രത്തിൽ നോക്കൌട്ടിൽ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യത്തെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. സ്പെയിനിനെതിരെ 7 തകർപ്പൻ സേവുകളുമായി ഫുട്ബോൾ ലോകത്ത് തരംഗമായി മാറിയ അവരുടെ 40-കാരനായ ഗോൾ കീപ്പർ വോസിങ്ങയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ട ഭേദിക്കുക എന്നത് മെസ്സിക്കും സംഘത്തിനും കടുത്ത വെല്ലുവിളിയാകും. റൌണ്ട് ഓഫ് 32 ഏറ്റവും അവസാനത്തെ മത്സരമായി കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന കൊളംബിയ ഖാന പോരാട്ടവും പ്രവചനാതീതമാണ്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളയ്ക്കുകയും ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും തോൽപ്പിക്കുകയും ചെയ്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന കൊളംബിയ അതീവ ഫോമിലാണ്. തനത് ലാറ്റിനമേരിക്കൻ പാസിംഗ് ഗെയിമും മികച്ച മുന്നേറ്റ നിരയുമുള്ള കൊളംബിയയെ തളയ്ക്കാൻ മികച്ച 3 സ്ഥാനക്കാരായി നോക്കൌട്ടിൽ ഇടം പിടിച്ച ഖാനയുടെ കരുത്തുറ്റ പ്രതിരോധത്തിന് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, സംഗീതം M. Jayachandran.

0: ആ മാഷെ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
4: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
3: TV, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
4: പലിശരഹിത വായ്പാ സൗകര്യവും.
3: TNC അപ്ലൈ. പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
4: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
3: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ. പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
4: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC അപ്ലൈ.

0: ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ്, അഭിരാം അജയ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം വിദ്യാസാഗർ.
1: പഴയതിന് മൈജി വിലയുണ്ട്.
2: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള.
1: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
2: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
1: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള, 4-5 തീയതികളിൽ TNC അപ്ലൈ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ഈരം എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി തമൻ സംഗീതവും രചനയും നിർവഹിച്ച് രഞ്ജിത്ത് പാടിയ ഗാനമാണ് കേട്ടത്.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: 18+ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വൈശാ സുഗുണന്റെ വരികൾക്ക് ക്രിസ്റ്റോസ് സേവിയർ സംഗീതം പകർന്ന് യോഗി ശേഖർ പാടിയത്.

രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. എറണാകുളം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം പാർക്കിൽ സന്ദർശകർക്ക് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 6 മുതൽ 10 വരെ 5 ദിവസത്തേക്കാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 104 പേർ അറസ്റ്റിലായി. 96 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ദൌത്യത്തിന്റെ ഭാഗമായി ഇതുവരെ 5449 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5840 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്കാണ്.

0: നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: TNC അപ്ലൈ. പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ.
1: TNC അപ്ലൈ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊച്ചമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും
0: ടി എൻ സി അപ്ലൈ. പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടി എൻ സി അപ്ലൈ.

0: ഇറങ്ങിയതിന് മൈജി വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: ആന്തി എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പൊന്നും വില.
2: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
1: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
2: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
0: ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഷോർ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, മുകേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് ആനന്ദിന്റെ വരികൾ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: PK എന്ന ചിത്രത്തിന് വേണ്ടി സ്വനന്ദ കിർക്കരയുടെ വരികൾക്ക് ശന്തനു മൊയ്ത്ര സംഗീതം പകർന്ന് അങ്കിത് തിവാരി പാടിയ ഗാനം.

0: പഴയതില് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ. പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ. പലിശ രഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി.

0: ബോണസ് ജൂലൈ 4-5 തീയതികളിൽ കൊച്ചമ്മൽ മൈ ജി ഫ്യൂച്ചറിൽ ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ, പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
2: ശാസ്ത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് പൂർണിമ ബബുൽ.

0: പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശ രഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC Apply.

FM പ്രധാന വാർത്തകൾ. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകാശ്മീരിൽ ഇന്ന് തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻതോതിൽ ലഹരി പിടികൂടിയ പെരുമ്പാവൂരിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് നേതൃത്വം നൽകുന്ന ദൌത്യത്തിന്റെ ഭാഗമായുള്ള ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തി ആദരിച്ചു. പറവൂർ മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനുള്ള

നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം. 4 കുട്ടികൾക്ക് പരിക്കേറ്റു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. NCC കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
3: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
2: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
3: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC Apply.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിൽ ആദ്യമായി മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി അപർണ പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പുതിയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടി എൻ സി അപ്ലൈ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: അറബിക്കഥ എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഗാനകേളിയിൽ അടുത്തതായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രം ധ്വനി.

0: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റുമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: ടിഎൻസി അപ്ലൈ. പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
1: ടിഎൻസി അപ്ലൈ.

ഗാനകേളി. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ, ജോൺസൺ എന്നിവരുടെ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ചെറിയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: ടിഎൻസി അപ്ലൈ.
2: ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

ഗാനകേളി. ഗാനകേളി ഇനി 6:40 തുടർന്നു കേൾക്കാം. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
0: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21

0: ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിവിട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം പടരുന്നത്.
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ റെയ്ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെറുദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. നിവേദ്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എ കെ ലോഹിതദാസിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്.

0: പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ. പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
1: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എ സി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
0: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: ജൂലൈ 4-5 തീയതികളിൽ പോർട്ടമൽ മൈജി ഫ്യൂച്ചറിൽ.
2: വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഈ പഴയ സാധനങ്ങളുമായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.

0: അഫിലിയേറ്റ് ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: ശ്രീകുമാരൻ തമ്പി, ശ്യാം കൂട്ടുകെട്ടിൽ അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി P. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

0: ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റുമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. ടിഎൻസി അപ്ലൈ.
2: ഇന്നത്തെ ഗാനകേളിയിലെ അവസാനത്തെ ഗാനം കലണ്ടർ എന്ന ചിത്രത്തിലേതാണ്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് അഫ്സൽ യൂസഫാണ് സംഗീതം പകർന്നത്. പാടിയത് യേശുദാസ്, സിസിലി.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ചിട്ടുള്ളതും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്നതുമായ കേബിളുകൾ ഈ മാസം 30 നീക്കം ചെയ്യണമെന്ന് സേവനദാതാക്കളോട് നഗരസഭ ആവശ്യപ്പെട്ടു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ആഴക്കടൽ മത്സ്യത്തെ കണ്ടെത്തി കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ 350 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്താണ് ഇവയെ കണ്ടെത്തിയത്. കർക്കടക വാവുബലിയോടനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: TNC അപ്ലൈ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ

0: സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് IT മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ്

നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ലാ വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16th ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15th ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഇപ്പോൾ യുവവാണി,
4: ആകാശവാണി കോഴിക്കോട്.
5: ഇന്നത്തെ യുവവാണിയിൽ യുവാക്കളിലെ ശാസ്ത്രബോധവും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ ശാസ്ത്ര അധ്യാപകനും എഴുത്തുകാരനും ശാസ്ത്ര പ്രചാരകനുമായ

0: ഡോക്ടർ വൈശാഖൻ തമ്പിയുമായുള്ള അഭിമുഖം കേൾക്കാം.
1: ഡോക്ടർ വൈശാഖൻ തമ്പിയാണ് ഇന്ന് യുവവാണിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം.
2: നമസ്കാരം.
1: എന്താണ് ശാസ്ത്രം എന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ ശാസ്ത്രവും ശാസ്ത്രബോധവും?
2: ശാസ്ത്രം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബോധം, അതാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. ശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സയൻസ്, ആ വാക്ക് തന്നെ നമ്മൾ ആദ്യം ഒന്ന് വേർതിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിൻ്റെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ശാസിക്കപ്പെട്ടതെന്ന അർത്ഥത്തിലാണ് നമ്മൾ പൊതുവിൽ പരമ്പരാഗതമായിട്ട് ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ച് വന്നിരുന്നത്. അതായത് നാട്യശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ശരിക്കും നടനത്തെ സംബന്ധിച്ചിട്ടുള്ള ശാസനകളാണ്. പക്ഷേ നമ്മൾ ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സയൻസിന് തുല്യമായിട്ടുള്ള വാക്കായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും ശാസനയല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോജിക്കലായിട്ടുള്ള പരസ്പരം കാര്യകാരണ ബന്ധങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന തരത്തിൽ മാത്രം പറയുന്ന പ്രസ്താവനകളെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് വിളിക്കുന്നത്. അതിന് ആര് പറയുന്നു എന്നുള്ളതോ എപ്പോൾ പറഞ്ഞു എന്നുള്ളതോ പറയുന്ന ആളിൻ്റെ അധികാര സ്ഥാനമോ എത്ര പേർ പറയുന്നു എന്നുള്ളതോ അതൊന്നും അവിടെ വിഷയമല്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂട്ടിയാൽ രണ്ട് കിട്ടുമെന്ന് പറയാം. അത് ഞാൻ പറയുന്നതുകൊണ്ടല്ല ശരിയാകുന്നത്, അത് നമുക്ക് വേറെ രീതിയിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. അതിന് അതിൻ്റെതായ ഒരു അസ്തിത്വമുണ്ട്. അപ്പോൾ അത്തരം പ്രസ്താവനകളെയാണ് നമ്മൾ ശാസ്ത്രീയമായതെന്ന് പറയുന്നത്. നമുക്ക് ഒരു അറിവാകട്ടെ അഭിപ്രായമാകട്ടെ, അത് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് ആരുടെയെങ്കിലും അഭിപ്രായമോ ആ പറയുന്ന ആളുടെ ആധികാരികതയ്ക്കോ അപ്പുറമുള്ളൊരു നിലനിൽപ്പുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമാണെന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ അറിവ് കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ടെക്നോളജി ആയിരിക്കും. ടെക്നോളജി ഇത്തരം അറിവുകളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്.
1: തീർച്ചയായിട്ടും
2: ശാസ്ത്രം അത് മനസ്സിലാക്കുന്നതിനുള്ള രീതി, അതായത് കാലാകാലമായിട്ട് ഇത് എല്ലാ കാലത്തും മനുഷ്യന് അറിയാമായിരുന്നൊരു കാര്യം അല്ലതാണ്. ശാസ്ത്രം എന്ന് പറയുന്നൊരു രീതിയുണ്ട്, ആ രീതിയിലൂടെ അന്വേഷിച്ചാലാണ് പരമാവധി എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള, എടുത്തു പറയേണ്ട വേറൊരു വാക്കാണ് വസ്തുനിഷ്ഠമായിട്ടുള്ളത്,
1: അതെ
2: ഒബ്ജക്റ്റീവ്. വ്യക്തിനിഷ്ഠമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഇപ്പം ആരാണ് നല്ല നടൻ എന്ന് ചോദിച്ചാൽ അതിനങ്ങനെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായം നമുക്ക് പറയാൻ പറ്റിയേക്കില്ല. അത് വ്യക്തിനിഷ്ഠമാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ഭൂമിയുടെ രൂപം ഉരുണ്ടതാണോ പരന്നതാണോ ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. അതിന് അതിൻ്റെതായ രൂപമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഭൂമിയുടെ രൂപം അത് തന്നെയായിരിക്കും. ആ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പറയുക എന്നുള്ള അങ്ങനെയുള്ള അറിവ് കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ശാസ്ത്രം തിരിച്ചറിയപ്പെടുന്നത്. നമ്മൾ ഇന്ന് അതിനെ മനസ്സിലാക്കുന്നത് ഒരു 100-200 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഔപചാരികമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്. അതിന് മുമ്പ് നമ്മൾ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു രീതി നമുക്ക് ഫോർമലായിട്ട് അറിയില്ലായിരുന്നു. അത് പിന്നെയാണ് നമ്മൾ, അതാണ് ശാസ്ത്രം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകും. നമ്മൾ നിരന്തരം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ ജീവസന്ധാരണത്തിന് ഉപയോഗിക്കുന്ന പ്രവൃത്തി ജഡ്ജ്മെന്റുകളാണ്, വിലയിരുത്തലുകളും. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനമെടുക്കൽ, എന്ത് ജോലിക്ക് പോകണം, എന്ത് പഠിക്കണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ അത് ഇതുപോലെ ശാസ്ത്രീയമായ രീതികളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തിനിഷ്ഠമായിട്ടുള്ളതല്ലാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രബോധത്തോടെ പ്രവർത്തിച്ചെന്ന് പറയുന്നത്.
1: ഒരു പക്ഷേ ഇതിനായിട്ട് ചേർത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നുള്ളത്, അതൊന്ന് വിശദീകരിക്കാമോ?
2: ശരിക്കും അതൊരു കുക്ക് ബുക്ക് പോലെയോ മറ്റോ ഇങ്ങനെ റെസിപ്പി പറയാവുന്ന രീതിയിലുള്ള ഉത്തരം അതിന് ഇല്ല. പക്ഷേ നമുക്ക് പലപ്പോഴും പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഉത്തരം പറയാറുണ്ട്, കാരണം പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് തുടങ്ങുന്ന ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ചോദ്യം എന്തുമാകാം, ഡെയിലി ലൈഫിലൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുറി കയറി ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുന്നില്ല, അതൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. കാരണം നോർമലി അത് കത്തേണ്ടതാണ്, പക്ഷേ ഇതിപ്പോൾ കത്തുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ഇട്ടിട്ടും ലൈറ്റ് കത്താത്തത്? ശാസ്ത്രീയമായിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഘട്ടമാണ്, മലയാളത്തിൽ പരികല്പന എന്ന് പറയും. അതായത് ഉത്തരമല്ല, ഉത്തരമാകാൻ സാധ്യതയുള്ള കുറേ ഐഡിയകളാണ്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാകാം, അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ബൾബ് കേടായതാകാം, അല്ലെങ്കിൽ സ്വിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളതാകാം. സ്വിച്ചും ബൾബും ഒക്കെ ഓക്കെയാണ്, പക്ഷേ അത് കണക്ഷൻ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. ഇതെല്ലാം ഓരോരോ ഹൈപ്പോത്തിസിസുകളാണ്. അപ്പോൾ ഇതിപ്പോഴും ഉത്തരമായിട്ടില്ല, അത് ഉത്തരമാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഹൈപ്പോത്തിസിസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഓരോ ഹൈപ്പോത്തിസിസും ഓരോ രീതിയിലേ പരീക്ഷിക്കാൻ പറ്റും. കറണ്ട് ഉണ്ടോ ഇല്ലാത്തതാണോ പ്രശ്നം. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കും, ഫാൻ കറങ്ങുന്നുണ്ട്, അപ്പോൾ കറണ്ട് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ല എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് തെറ്റാണ്. പിന്നെ അതിൽ തോന്നരുത്. അടുത്ത ഹൈപ്പോത്തിസിസ് ബൾബിൻ്റെ പ്രശ്നമാണോ, ബൾബിൻ്റെ പ്രശ്നമാണോ നോക്കുമ്പോൾ നമ്മൾ വേറെ ബൾബ് ഇട്ട് നോക്കുക. വേറെ ബൾബ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്നാൽ നമ്മൾ യുക്തിപൂർവ്വം ആലോചിക്കണം, കേടല്ലാത്ത ബൾബ് കത്തുന്നതാണെന്ന് ഉറപ്പുള്ള ബൾബ് എവിടെ ഇടാവൂ. വേറൊരു സ്ഥലത്ത് കത്തുന്ന ഒരു ബൾബ് എടുത്ത് ഇവിടെ ഇട്ടിട്ടും അത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ പ്രശ്നമല്ലേ. അത് കത്തുന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ ആയിരുന്നു പ്രശ്നം മാറ്റാം. നമ്മുടെ നാട്ടിലൊരു സാധാരണ ഇലക്ട്രീഷ്യൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇലക്ട്രീഷ്യനായിട്ട് മാറി നമ്മുടെ വീട്ടിലെ ബൾബ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അതൊരു ഫോർമലായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നിങ്ങളത് തോന്നുമെങ്കിലും ഇത് കുറേ കഴിയുമ്പോൾ ശീലമാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ ഡിഗ്രി എടുത്ത വീട്ടിൽ നല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും മോശം ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഉണ്ടാകുന്നത്. കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ആളിനെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും.
1: തീർച്ചയായിട്ടും.
2: അപ്പോൾ ഇതാണ് നമ്മൾ ശാസ്ത്രബോധം ഉപയോഗിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതായത് ഇത് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള പോയിന്റ് ഉണ്ട്. രണ്ടാമതായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഒരാളൊരു കൈ നമ്മളത് പറഞ്ഞു, അത് അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം അതൊരു സ്വന്തം നിരീക്ഷണവും പരീക്ഷണവും അപ്ലൈ ചെയ്ത് അതിൽ നിന്നൊരു ഉത്തരത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നാണ്.
2: അതിൽ എടുത്ത് പറയേണ്ടത് പലപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ പരീക്ഷിക്കാനൊന്നും സാധിക്കണമെന്നില്ല.
1: അതെ,
2: വലിയ വലിയ ചോദ്യങ്ങളൊക്കെയാണ്, പ്രപഞ്ചത്തെ സംബന്ധിച്ചൊക്കെ വലിയ ചോദ്യങ്ങൾ നമുക്കൊരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ നമ്മളൊരു കാര്യം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് എന്ത് രീതിയിലാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു അതിൻ്റെ പശ്ചാത്തലം കൂടെ അന്വേഷിക്കണം. നമുക്ക് വളരെ ബഹുമാനമുള്ള ഒരാൾ പറയുന്നത് കൊണ്ട് ശരിയായിരിക്കും എന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിന് പകരം

0: നിലവിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, പൊതുവെ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം അതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുവരെ അറിയാവുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ താരതമ്യം ചെയ്യും. പുതിയതായിട്ട് കേൾക്കുന്ന കാര്യം അതുമായിട്ട് യോജിച്ചു പോകുന്നതാണോ? യോജിച്ചു പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ ഒന്നുകിൽ അതിൽ ഒന്നെങ്കിലും തെറ്റാണ്, അല്ലെങ്കിൽ അത് രണ്ടും തെറ്റായി, രണ്ടും ഒരുമിച്ച് ഒരിക്കലും ശരിയാവില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു കാര്യം ശരിയാണെന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യത്തിന് യോജിക്കാത്തതാണ് ഇപ്പൊ ഞാൻ പുതുതായിട്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കേൾക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും തെറ്റാവാം. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാവില്ല. അപ്പൊ ഇത് രണ്ടും പരീക്ഷിച്ച് നോക്കണം, ഇതിലേതാണ് കൂടുതൽ ഞാൻ ആഴത്തിൽ എന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, എന്നിട്ട് അത് ശരിയായിട്ടുള്ളത് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ അറിവ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പേര് മാറി മാറി വിളിക്കുമെങ്കിലും അടിസ്ഥാന രണ്ട് ശാസ്ത്രം നമ്മളെയും നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള മാർഗ്ഗമാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഫിസിക്സ് പഠിക്കില്ല, ബയോളജിയിലും അതിന് വിരുദ്ധമായിട്ട് ഒന്നും കാണില്ല. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരേ ശാസ്ത്രം തന്നെയാണ്. അതിന്റെ പല മുഖങ്ങളാണ് നമ്മൾ പല പേരിൽ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ ആഴത്തിൽ എവിടെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ വിഷയം മാറും.
1: നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രീയമായ ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇവിടെയാണ് ഉത്ഭവിച്ചതെന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാവാൻ, പ്രത്യേകിച്ചും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ പോലെയുള്ള ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഉള്ള ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫലങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആധുനിക കാലത്ത് സി വി രാമൻ അടക്കമുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരുടെ ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെ യുക്തിബദ്ധമായിട്ട് എങ്ങനെ കാണുന്നു?
0: ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അത് എവിടെ ആര് എപ്പോ എന്നുള്ളതിനകത്ത് വലിയ പ്രസക്തി കാണാത്തതാണ്. മനുഷ്യരുടെ ഒരു ഉദ്യമമാണ് ശാസ്ത്രം. നമ്മളെക്കുറിച്ചും നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന ഒരു ചിന്തയാണ് ശാസ്ത്രത്തിലൂടെ ഞാൻ കാണുന്നത്. അതാണ് അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയായിട്ടും കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഒരു പുതിയ രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ അതിനെ മറികടക്കാം, നമ്മൾ ആലോചിക്കുന്ന ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്. സയൻസ് വേഴ്സസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ജപ്പാൻ എന്നൊക്കെ പറയുന്നത് ലോകത്ത് 10-800 കോടി മനുഷ്യരുണ്ട്. ഇത്രയും മനുഷ്യർക്കും കൂടെയുള്ള ഒരു കോമൺ അഡ്മിനിസ്ട്രേഷൻ അസാധ്യമായതുകൊണ്ടും അവർക്കിടയിലുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ളതും കൾച്ചറലായിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വേർതിരിവ്, അങ്ങനെ ഒരുപാട് തരം മനുഷ്യരുണ്ട് ലോകത്ത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ബോർഡറുകൾ കാണുന്നത്, രാജ്യങ്ങളുടെ അതിർത്തികൾ കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അതിർത്തി വെച്ച് ചിന്തിച്ചവരാണ്. അത് രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറം നമ്മൾ സംസ്ഥാനത്തിന്റെ അതിർത്തി കുറിച്ച് ആലോചിക്കാറുണ്ട്, പഞ്ചായത്തിന്റെ അതിരുകളെ കുറിച്ച് ആലോചിക്കുന്നു. നമ്മുടെ വീടിന്റെ ചുമരുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അതിരാണ്. പക്ഷേ ശാസ്ത്രത്തിന്റെ രീതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദാത്തമായിട്ടുള്ള കണ്ടെത്തൽ ആര് കണ്ടെത്തിയാലും ആ കണ്ടെത്തൽ ഉദാത്തമാണ് എന്ന് അംഗീകരിക്കാൻ ഉള്ളപ്പോൾ അതിന് പിന്നിലുള്ള ആളിനെ നമുക്ക് ബഹുമാനിക്കാം. ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ ഒരു വലിയ ഭൂപ്രദേശമാണ്. ഏറ്റവും പഴക്കമുള്ള സെറ്റിൽമെന്റുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നാണ്. അതിൽ പലതും ഇന്നിപ്പോൾ ഇന്ത്യയിലല്ല, പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഇന്ത്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശങ്ങളിൽ കിടന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മിത്തോളജി എന്നോ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം അന്വേഷിച്ച് പോയാൽ പല ഇതിഹാസങ്ങളിലും പരാമർശിക്കപ്പെടുന്ന സ്ഥലം ഇന്ന് ഇന്ത്യയിലല്ല. ശാസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വർഷത്തെ ചരിത്രമുള്ള സിന്ധു നദീതട സംസ്കാരം പോലെയുള്ള ആദ്യത്തെ വലിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ആദ്യകാല കണ്ടെത്തലുകൾ ഇവിടെ വരേണ്ടത് തന്നെയാണ്. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യൻ ഇത്തരം കൗതുകങ്ങളുടെ പിന്നാലെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്തിപ്പോയപ്പോൾ നടത്തിയ പല ബ്രേക്ക് ത്രൂകളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത് മനുഷ്യരുടെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. അതിൽ കുറച്ചുപേർ നമ്മുടെ ഈ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് അകത്തുള്ള ആളുകളായതുകൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാമെന്നതിനപ്പുറം അതിനപ്പുറം ഒരു വൈകാരിക അടുപ്പം എനിക്ക് അതിനോടില്ല.
1: ശാസ്ത്രം സത്യത്തിൽ യൂണിവേഴ്സൽ ആണ്.
0: ആണ്, കാരണം ഭൗതിക ശാസ്ത്രത്തിലെ ഒരു സിദ്ധാന്തം പഠിക്കുമ്പോൾ അത് ഇന്ത്യ പഠിപ്പിക്കുന്നതും ജപ്പാൻ പഠിപ്പിക്കുന്നതും പാകിസ്ഥാൻ പഠിപ്പിക്കുന്നതും സൗദി അറേബ്യ പഠിപ്പിക്കുന്നതും ഒക്കെ ഒരുപോലെ, അങ്ങനെ ഒരുപോലെ പഠിപ്പിക്കുമ്പോഴാണ് ശാസ്ത്രം ആകുന്നത്.
1: അതെ, ന്യൂട്ടൺ ചലനനിയമം അമേരിക്കയിലാണെങ്കിൽ
0: ഇന്ത്യയെ പഠിപ്പിക്കുന്നില്ല, അതൊരു അർത്ഥമാണ്.
1: പക്ഷെ അവിടെ മറുവശത്ത് നമ്മുടെ നാട്ടിന്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ അന്ധവിശ്വാസങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ ഇതൊക്കെ വിട്ടുപോകേണ്ടതാണ്. പക്ഷെ മറുവശത്ത് നമ്മൾ കാണുന്നത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നരബലി അടക്കമുള്ള നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
0: അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ അന്ധവിശ്വാസിയായ ഒരു ജീവിയാണ്. ശാസ്ത്രീയമായ ഒരു ചിന്ത മനുഷ്യരുടെ സഹജമായി മനുഷ്യന്റെ ജനിതകത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മനുഷ്യനോളം പഴക്കം ശാസ്ത്രത്തിനുണ്ടായിരുന്നു. നമ്മളിന്ന് ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന ആധുനിക മനുഷ്യൻ ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം വർഷം മുമ്പാണ് ഭൂമിയിൽ ഉണ്ടായത്. ആഫ്രിക്കയിലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ഈ ജീവവംശം ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ടേ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം മനസ്സിലാക്കുകയും ശാസ്ത്രീയമായ ചിന്താഗതിയിലൂടെ നമ്മൾ ഈ കാണുന്ന പുരോഗതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ്. ലക്ഷക്കണക്കിന് വർഷം വൈകിയാണ് ഇതുണ്ടായത്. അതിനർത്ഥം അത് മനുഷ്യന് സഹജമായിട്ടുള്ളതല്ല, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അന്ധവിശ്വാസിയാണ്. അതിന് നമുക്ക് ജീവശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താനും പറ്റും. അതെന്ത് തന്നെ ആയാലും അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചെന്ന് വീഴാൻ സാധ്യതയുള്ള പ്രദേശം. അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ട് കൂടുന്നുള്ള ചോദ്യം വളരെ സങ്കീർണമാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ കാണും. നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന കോട്ടൊക്കെ എഴുതി വെക്കുമെങ്കിലും നമ്മൾ അതിന്റെ പ്രബുദ്ധതയ്ക്കുള്ള മാർഗമായിട്ടല്ല അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഭൂരിഭാഗം പേരും തൊഴിൽ മാർഗമായിട്ടാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും
0: ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ജോലി വാങ്ങാം, ആ ജോലി വെച്ച് എങ്ങനെ ജീവിക്കാം, മുമ്പോട്ട് വേറെ വലിയ ബേജാറാവലുകൾ നമുക്ക് അതിന് പിന്നിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടതുണ്ടെന്നോ അത് നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകേണ്ടതുണ്ടെന്നോ എന്നൊരു ധാരണ പൊതുവെ നമ്മുടെ പൊതുബോധത്തിലില്ല. അത് കുട്ടികളുടെയോ അധ്യാപകരുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുഴപ്പമല്ല, പൊതുവിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ധാരണ പിശകാണ്. വിദ്യാഭ്യാസം എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് ശാസ്ത്രം വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത്. ശാസ്ത്രത്തിൽ മാത്രമുള്ളതല്ല

0: എന്നാണ് എൻ്റെ അഭിപ്രായം. ചരിത്രം പഠിക്കുന്നു, പക്ഷെ നമ്മുടെ നാളുകൾക്ക് ചരിത്രബോധം വളരെ കുറവാണ്. അത് നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. നമ്മൾ സിവിക്സും ഒക്കെ പഠിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളൊരു സാധാ അടിസ്ഥാന ചോദ്യം, നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ. ഒരു സർക്കാരിൻ്റെ ഒരു മന്ത്രിയും ചീഫ് സെക്രട്ടറിയും തമ്മിൽ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ റോളും ചീഫ് മിനിസ്റ്ററുടെ റോളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉത്തരവിൽ ഒപ്പിടുന്നത് ചീഫ് സെക്രട്ടറി ആണോ ചീഫ് മിനിസ്റ്റർ ആണോ? എന്തുകൊണ്ടാണ് മറ്റേ രീതിയിലാകാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ശരാശരി പൗരാണ് ഉത്തരം പറയുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഭരണയന്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇത് എങ്ങനെയോ നടന്നു പൊക്കോളും എന്നാണ് നമ്മൾ ഓരോരുത്തരും കരുതുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ശാസ്ത്രത്തിൽ മാത്രമല്ല, സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ചരിത്രത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ. നല്ലൊരു പാട്ടുകാരൻ എന്തിനാണ് നമ്മൾ പത്മശ്രീ കൊടുക്കുക? ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇയാൾ എന്താണ് നാടിന് വേണ്ടി ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയും? അപ്പോൾ അത് ഒരുപാട് ഘടകങ്ങളിൽ നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച ഇല്ലായ്മയുണ്ട്. അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ 10+2 ഡിഗ്രി വരെയും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നുണ്ട് ഇവിടെ. പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ മാറുമായി കഴിഞ്ഞാൽ ഒരു കോളേജ് അധ്യാപന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെല്ലാം ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയും ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ എത്ര പേര് നമ്മുടെ നാട്ടിൽ കോൺഫിഡൻസോടുകൂടി ആ ഭാഷ കൈകാര്യം ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞത് ഭാഷ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല. ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അത് അന്ധവിശ്വാസത്തിന് വളക്കൂറുള്ളൊരു പ്രദേശമായിട്ട് മാറുന്നു. ഇത്രയധികം ഡിഗ്രികളും ഇത്രയധികം വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് പ്രകാരം വിദഗ്ധരുണ്ടായിരിക്കുകയും എന്നാൽ അതിൽ കാര്യമായ ധാരണ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത്തരം സ്ഥലങ്ങളിൽ ശാസ്ത്രബോധം താനേ ഉണ്ടായാലാണ് അല്ലെന്ത് പന്തികളുണ്ടെന്ന് തോന്നേണ്ടത്.
1: മറ്റു വാക്കിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപക്ഷെ ശാസ്ത്രത്തിൽ ബിരുദം കിട്ടും, ശാസ്ത്രബോധം ഉണ്ടാവണമെന്നില്ല.
0: അത് വ്യത്യാസമാണ്.
1: പക്ഷേ മറുവശത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരുപക്ഷെ ഇത്ര അന്ധവിശ്വാസങ്ങളുടെ വളർച്ചയെ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ കഴിയുക?
0: അതിന് പ്രധാനമായിട്ടും ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ക്ലാസ് റൂമിലുള്ള പഠനത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടാവും. അത് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതും പരീക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ചാൽ നമുക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റും. എങ്ങനെ മാത്രമേ ആളുകളെ നമുക്ക് യോഗ്യത അയോഗ്യത കൽപ്പിക്കാൻ പറ്റും. അതൊക്കെ ഒരു തരത്തിലത് ഒരു ലൂസായിട്ടുള്ള പറച്ചിലാണ്. പരീക്ഷ എഴുതി പാസ്സാകുന്നവരെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് പാസ്സായതെന്ന് പറയുമെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാവരും പാസ്സാവണമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യം കാണാത്ത ഒരാളാണ് ഞാൻ പറയുന്നത്. പഠിക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളത് മനസ്സിലാക്കുന്ന നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകേണ്ടതുണ്ട്. അത് ശരിക്കും ചെറിയ ക്ലാസ് മുതലേ അത് വന്നാൽ മാത്രം പറ്റും. ചെറിയ കുട്ടികൾ ശരിക്കും ഉണ്ട്, അവർ ക്യൂരിയസ് ആണ്, അല്ലെങ്കിൽ കൗതുകത്തോടെ കാര്യങ്ങൾ കാണുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ പഠിച്ചു വരുന്നത് കൊണ്ട് പതി അതങ്ങില്ലാതാകും.
1: ചോദ്യങ്ങൾ ചോദിക്കാൻ
0: അതെ എല്ലാ കുട്ടികളും നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കുറച്ചുകൂടെ പ്രായമാകുമ്പം ചോദ്യങ്ങൾ വരാത്ത വിധം നമ്മൾ എൻഗേജ്ഡ് ആയിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. സാധാരണ മനുഷ്യരിലേക്ക് വരെ അത് എത്തേണ്ടത്. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർക്ക് തന്നെ മാത്രം വേണ്ടതല്ല, പലപ്പോഴും ശാസ്ത്രജ്ഞർക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സമൂഹത്തിലെ ഓരോ മനുഷ്യരിലേക്കും എത്തണം. അത്രയും പ്രധാനപ്പെട്ടതാകുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഏകാധിപത്യം നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ സമൂഹത്തിന് നല്ലതാവാം ഏകാധിപതി മാത്രം ശാസ്ത്രബോധമുള്ള ആളായാൽ മതി. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചു നമ്മുടെ സമൂഹത്തിൽ ഓരോ പൗരനും ഇതിൻ്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ഓരോ ആളിൻ്റെയും ശാസ്ത്രബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ആളിലേക്കും ഇതെത്തുന്നത് വരെ നമുക്ക് സമൂഹത്തിൽ ആ മാറ്റം പ്രതീക്ഷിക്കാനും പറ്റില്ല.
1: ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കുറച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ പോലെ ഇത്രയും പോലും വരാതെ വിദ്യാഭ്യാസം വെറും തൊഴിലിന് വേണ്ടി മാത്രമുള്ള ഒരു അഭ്യാസമായി മാറുന്നില്ല എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് ശരിക്കും നിലനിൽക്കുന്ന ശാസ്ത്ര പഠനത്തെ പോലും ബാധിക്കുന്നുണ്ടോ?
0: ജോലിക്കപ്പുറം പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതിന് പോപ്പുലറായിട്ട് നിൽക്കുന്ന മറ്റൊരു ചിന്താഗതിയാണ് നമ്മൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പഠിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് വരെ ഇത് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ സമവാക്യങ്ങളെല്ലാം പഠിച്ച് പറയുന്നത്? അത് ശരിക്കും അതെന്തിനാണ് പഠിക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രം വരുന്നൊരു തെറ്റിദ്ധാരണയാണ്. അത്തരം ധാരണകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്നവരുൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെന്തിനാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്.
1: ശാസ്ത്രത്തെക്കാളേറെ സാങ്കേതിക വിദ്യയ്ക്ക് പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്നും ചിന്തിക്കണം, കാരണം നമുക്ക് വേണ്ടി ഈ ജോലികൾ ചെയ്യാൻ വേണ്ടി സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ എന്ന രീതിയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറി ചിന്തിക്കുന്നില്ലേ?
0: പൊതുവിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. സയൻസ് കോളം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ വാർത്തകളായിരിക്കും.
1: തീർച്ചയായിട്ടും
0: ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു പേടക വായിച്ചത് ശാസ്ത്രം അതിനകത്തുണ്ട്, പക്ഷേ അതിലെ ശാസ്ത്രം ആയിരിക്കില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഏത് പേടകമാണ് അയച്ചത്, എങ്ങനെയാണത് പോയത്, എന്താണത്. പക്ഷെ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഇൻട്രസ്റ്റ് അതിനകത്ത് എന്താണ്, അത് എന്ത് താല്പര്യത്തിലാണ് ചെയ്യുന്നത്, അത് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറില്ല. അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ശാസ്ത്രം, അത് ചർച്ച ചെയ്യാറില്ല. പൊതുവിൽ സാങ്കേതിക വിദ്യയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് കാരണം സാങ്കേതിക വിദ്യ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഒരു ഷിപ്പ് റൂട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഷിപ്പ് ഓടിക്കുന്ന ആളിന് ആ റൂട്ട് കിട്ടിയാൽ മതി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭൂമി ഉരുണ്ടതാണെന്ന് വേണമെന്നില്ല. പക്ഷേ ഈ റൂട്ട് ഡിസൈൻ ചെയ്ത ആളിന് ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാലേ പറ്റും. അപ്പോൾ അതുപോലെ ആപേക്ഷികത സിദ്ധാന്തം എന്ന് പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ചിട്ട് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. വേഗത്തിൽ പോകുന്നൊരു ക്ലോക്ക് നിശ്ചലമായിട്ടിരിക്കുന്ന ക്ലോക്കിനെ അപേക്ഷിച്ച് സ്ലോ ആയിരിക്കും എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു കൃത്രിമ ഉപഗ്രഹം, ആ ഉപഗ്രഹത്തിലെ ക്ലോക്ക് ഭൂമിയിലൊരു ക്ലോക്കിനെ അപേക്ഷിച്ച് സമയത്തിൻ്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് മനസ്സിലാക്കി അത് എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ GPS പോലുള്ള സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കില്ല, തെറ്റും.
1: അതെ,
0: ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളിനും GPS ഉപയോഗിക്കാം. പക്ഷെ GPSന് പിന്നിൽ ഇങ്ങനെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്, അതും കൂടി അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ആളുകൾ അറിഞ്ഞോളണമെന്നില്ല. അതറിയാതെയും GPS പ്രവർത്തിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഒരു ഗുണവും ദോഷവും അതാണ്. അത് വസ്തുനിഷ്ഠമായതുകൊണ്ട് തന്നെ നിങ്ങളത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് വർക്ക് ചെയ്യും, പക്ഷേ ബാക്കി എല്ലായിടത്തും അങ്ങനെ ആയിക്കൊള്ളാം.

0: ഇല്ല. അങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യക്ക് ഈ പ്രാധാന്യം ആളുകളിലേക്ക് വരുന്നത്. അവർ നേരിട്ട് അതങ്ങ് ജീവിതത്തിന്റെ ഭാഗമാക്കും, പക്ഷെ അതിന്റെ പിന്നിലുള്ള ആശയം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യം പൊതുവെ അവർ പരിഗണിക്കാറില്ല.
1: കേരളത്തിന്റെ ഒരു പരമ്പര എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വളരെ ജനകീയമായ ശാസ്ത്ര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന നാടാണ്. ശാസ്ത്ര കലാജാഥകൾ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും പല കോണുകളിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും വാനനിരീക്ഷണ ക്യാമ്പുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇത് പ്രയോജനം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിന്ന് സംശയമാണ്. കാരണം അതേ കേരളത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ അനാചാരങ്ങൾ കൂടി തിരിച്ചു വരുന്നത്. ജനകീയമായ തലത്തിൽ ശാസ്ത്രത്തെ കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് കാണുന്നത്?
0: നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പ്രസക്തമായിരിക്കും. കാരണം ഓരോ മനുഷ്യരിലേക്കും ഇതിൻ്റെ പ്രാധാന്യം, അങ്ങനെ ഒരു അവബോധം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട്

0: കാരണം അതേ കേരളത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ അനാചാരങ്ങൾ കൂടി തിരിച്ചു വരുന്നത്. ജനകീയമായ തലത്തിൽ ശാസ്ത്രത്തെ കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് കാണുന്നത്?
1: നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പ്രസക്തമായിരിക്കും. കാരണം ഓരോ മനുഷ്യരിലേക്കും ഇതിൻ്റെ പ്രാധാന്യം, അങ്ങനെ ഒരു അവബോധം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നയരൂപീകരണങ്ങളെ സ്വാധീനിക്കാൻ ശാസ്ത്രീയതയ്ക്ക് കഴിയാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നയങ്ങൾ പോലും അശാസ്ത്രീയമായി. 2018 പ്രളയം, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ചരിത്രത്തിലെങ്ങും നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കേരളം അഭിമുഖീകരിച്ചത്. അപ്പം അതിനകത്ത് പല മുഖങ്ങളുള്ളൊരു പ്രശ്നമായിരുന്നു. കാലാവസ്ഥ, ഹൈഡ്രോളജി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ലാൻഡ് യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ഈ വൈദഗ്ധ്യമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല ഈ വിഷയം ചർച്ച ചെയ്തത്. അതിന് മുമ്പുള്ള എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്ന അതേ വിദഗ്ധരാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ ചർച്ചയിൽ പ്രത്യേകിച്ച് അപാകത്തുള്ളതൊന്നും തോന്നിയില്ല. ആ ചർച്ച എങ്ങും എത്തിയില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞാൽ നമ്മൾ വൈദഗ്ധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഈ വിഷയങ്ങളൊന്നും അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ല. നമ്മുടെ നാട്ടിൽ സാങ്കേതിക വിദ്യയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സർവകലാശാലകളുണ്ട്. അത്രയധികം റിസോഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമ്മൾ ആ വൈദഗ്ധ്യത്തെ അല്ല അന്വേഷിച്ചു പോയത്. നമുക്കത് അങ്ങനെ ഒരു വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പോലും തോന്നിയില്ല. അത് ഈ ഒരു അവബോധക്കുറവിൻ്റെ കുഴപ്പമാണ്.
0: അതായത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ശാസ്ത്ര ഗവേഷകരോ ശാസ്ത്രജ്ഞരോ സെലിബ്രിറ്റീസ് ആകാറില്ല, റോൾ മോഡൽസ് ആകാറില്ല. ഇപ്പോൾ മേഡം ക്യൂറിയെ പോലെയൊക്കെയുള്ള ആളുകളെ നമ്മൾ എത്രത്തോളം ഇവിടെ സ്മരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു.
1: അത് ഈ പോപ്പുലർ ആകുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഷയമാണ്. എത്രത്തോളം ആളുകളിലേക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയും, അവരെ എങ്ങനെ ആസ്വദിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ പോപ്പുലാരിറ്റിയുടെ മാനദണ്ഡമായിട്ട് മാറുന്നത്. ശാസ്ത്രജ്ഞർ പലപ്പോഴും അതിന് ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ അവർക്കത് കഴിയണമെന്നും നിർബന്ധമില്ല. ശാസ്ത്രജ്ഞർ ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യ സേവനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഐസക് ന്യൂട്ടൻ ആണോ മദർ തെരേസയാണോ കൂടുതൽ സാമൂഹ്യ സേവനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും മദർ തെരേസയുടെ പേര് സെലക്ട് ചെയ്യും. പക്ഷേ ഐസക് ന്യൂട്ടൻ ചെയ്തത് ഈ നമ്മൾ മനുഷ്യരാശിയെ തന്നെ എത്ര കാലം, എത്ര നൂറ്റാണ്ടുകൾ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം മുറിക്കാതെ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ഐസക് ന്യൂട്ടൻ ചെയ്ത വലിയൊരു സാമൂഹ്യ സേവനമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു വൈകാരികത കിട്ടില്ല. നമുക്കൊരു കഷ്ടപ്പെടുന്ന ഒരാളിന് ശുശ്രൂഷിക്കുന്നതോ രോഗിയെ ശുശ്രൂഷിക്കുന്നതോ പട്ടിണി കിടക്കുന്ന ഒരാളിന് ആഹാരം കൊടുക്കുന്നതോ പോലുള്ള വൈകാരികമായിട്ട് നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സാമൂഹ്യ സേവനമായിട്ട് തോന്നൂ. ശാസ്ത്രജ്ഞർ ഒരു പക്ഷേ അവർ വ്യക്തി ജീവിതത്തിൽ ഒരു മോശം മനുഷ്യനായാൽ പോലും അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ കണ്ടെത്തിയ അറിവുകൾ നാളെ മനുഷ്യരാശിക്ക് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വഴി ചിലപ്പോൾ വളരെ വലിയ സാമൂഹ്യ പ്രവർത്തനമായിരിക്കാൻ ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും
1: അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്.
0: നമ്മളുടെ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷകർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവാം. നമ്മുടെ ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം നേരിടുന്ന വെല്ലുവിളികൾ താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്?
1: ശാസ്ത്ര ഗവേഷണം നേരിടുന്ന പല വെല്ലുവിളികളിൽ ഒന്ന് സമൂഹം ശാസ്ത്രത്തിനോട് കൊടുക്കുന്ന ഈ പറയുന്ന ഒരു വിലകൽപ്പിക്കലിൻ്റെ ഒരു പ്രശ്നമാണ്. ശാസ്ത്രീയമായി സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതിനനുസരിച്ച് മാത്രമേ ശാസ്ത്ര ഗവേഷണത്തിന് ആ നാട്ടിൽ പണമുണ്ടാകും. 10-200 കൊല്ലം മുമ്പത്തേക്ക് കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ആധുനിക രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പല ശാസ്ത്രജ്ഞരും ധനികരായിരുന്നു. അവരവരുടെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ പുറത്തോ അത്ര പാഷനൊക്കെ ഉള്ളതുകൊണ്ടാകാം അവർ ആ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അവർക്ക് പലപ്പോഴും അത് കഴിയുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല. ഇന്ന് സമൂഹം അതിനുവേണ്ടി പണം മാറ്റിവെച്ചാൽ മാത്രമേ ആധുനിക രാജ്യങ്ങളിൽ ഗവേഷണം നടക്കും. ശാസ്ത്രത്തിൻ്റെ പുതിയ അറിവുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ പല ചോദ്യം ഭൗതിക ശാസ്ത്രത്തിലേക്ക് പല സങ്കീർണമായിട്ടുള്ള ആശയങ്ങളുടെയും പിന്നാലെയുള്ള ഗവേഷണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് പോലും ചിലപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കില്ല. ഹൈ ഫിസിക്സ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ അന്വേഷിക്കുന്നതിലൊക്കെ ഇപ്പോൾ ബഹുരാഷ്ട്ര സഹകരണം വഴിയാണ് നടക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന്, ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു നാട്ടിലെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശാസ്ത്ര ഗവേഷണത്തിന് ഇത്ര ആ എമൗണ്ട് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അത് കൂടേണ്ടിയിരിക്കുന്നു. അത് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളിലേക്ക് അത് എത്തിയാലേ പറ്റും. അതാണ് പറയുന്നത് ഗവേഷണത്തിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി സമൂഹം അതിന് കൊടുക്കുന്ന സപ്പോർട്ട് കൂടിയാണ്. മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസം. നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് അവിടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ നാളത്തെ സംഭാവനയുടെ നിലവാരം തീരുമാനിക്കും.
0: ശാസ്ത്രത്തിൻ്റെ ഒരു വഴി തിരഞ്ഞെടുക്കാൻ താങ്കളെ പ്രചോദിപ്പിച്ച എന്തായിരുന്നു?
1: ശാസ്ത്രം പഠിച്ചു തുടങ്ങിയപ്പോൾ അത് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് അതിനൊരു കൗതുകം തോന്നി. അത് ഈ പുസ്തകത്തിൽ പഠിക്കുക എന്നതിനപ്പുറം ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളെയും നല്ല ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടാൻ ശാസ്ത്രത്തിലുള്ള അറിവ് ഗുണം ചെയ്യിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ അതിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം എടുക്കാൻ തുടങ്ങി. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഗവേഷണ രംഗത്തേക്ക് അതുകൊണ്ട് തന്നെ തുടർന്ന് വന്നു. അപ്പോൾ അത് കൂടുതൽ ശാസ്ത്രം ചെയ്യുന്നതിനുള്ളൊരു സന്തോഷം കണ്ടെത്തി. അപ്പോൾ തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചതുപോലെ അല്ല ശരിക്കും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ആണ് അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ പല സങ്കീർണ വിഷയങ്ങളെയും എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പോലെയാണ് അത് പ്രവർത്തിച്ചത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഞാൻ ഈ സമൂഹവും ശാസ്ത്രവും എന്ന് പറയുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ്, എങ്ങനെയാണെങ്കിൽ ശാസ്ത്രം പറയേണ്ടതുണ്ട്, സമൂഹത്തിലേക്ക് അത് എത്തേണ്ടതുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്നത്.
0: ഒരു ശാസ്ത്ര അധ്യാപകൻ എന്നത് കൂടാതെ തന്നെ ശാസ്ത്ര പ്രചാരകൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി എന്താണ് അവരോട് താങ്കൾക്ക് പറയാനുണ്ടാവുക?
1: ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നത്,

0: ഒരു കാര്യം. കോളേജുകളിൽ ആയാലും സ്കൂളുകളിലായാലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. അതല്ലാതെ വേറൊരു മാർഗ്ഗം നമുക്കില്ലാതാലും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വിഷയത്തോട് താല്പര്യം കൊണ്ട് ആ വിഷയത്തിൽ ഉന്നത പഠനമൊക്കെ തിരഞ്ഞെടുക്കുകയും പിന്നെ അത് വേണ്ടായെന്ന് തോന്നുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് മാറിയിട്ടുണ്ട്. അത് ശാസ്ത്രം പഠിക്കാൻ ഇറങ്ങിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മടുപ്പ് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അത് ഇതുപോലുള്ള ഫോർമൽ പ്രശ്നങ്ങളാണ്, അത് ആ വിഷയത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ പല സെലിബ്രിറ്റീസും ഒക്കെ പറഞ്ഞ് പരത്തുന്നത് പോലെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയല്ല. നമ്മളിപ്പം മാത്തമാറ്റിക്സിലെ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളും പഠിക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ്. അത് ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയും. നമ്മളൊരു ഫോട്ടോഷോപ്പിൽ ഒരു പുതിയ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മാത്തമാറ്റിക്സിൻ്റെ വളരെ കോർ ഐഡിയകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കതവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മളത് നേരെ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത്തരം ധാരണകൾ മാറ്റി വെച്ചിട്ട് അത് ഇതെല്ലാം ശരിക്കും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം തിരിച്ചറിയുക, അത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ചെയ്യാനുള്ളൂ.
1: ഇപ്പം നമ്മൾ ശാസ്ത്രബോധത്തെക്കുറിച്ചും ശരിയായ ശാസ്ത്ര പഠനത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇത്രയും നേരം വളരെ അധികം കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ച ഡോക്ടർ വൈശാഖൻ തമ്പിക്ക് ആകാശവാണിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും ആശംസയും അറിയിക്കുന്നു.
2: യുവവാണി സമാപിക്കുന്നു.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ IT മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. വയനാട് മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റൊരു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച NSK ട്രോഫി 2020 ടൂർണമെന്റിൽ എറണാകുളം ജില്ല ചാമ്പ്യന്മാർ. ഫൈനലിൽ തിരുവനന്തപുരത്തെ 5 വിക്കറ്റിനാണ് എറണാകുളം തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഇപ്പോൾ കേൾക്കാം ആർട്ട് കഫേ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 5. അദ്ദേഹവുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചും ഓർമ്മിക്കുകയാണ് പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ.
3: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1908 വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1964 അദ്ദേഹം ബേപ്പൂർ താമസമാക്കി. ആധികാരികമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ബേപ്പൂരിൻ്റെ സുൽത്താനാണ്. 1951 മറ്റാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ള പുസ്തകം രചിക്കപ്പെടുന്നത്. അപ്പം അതിനെ അന്നത്തെ ആഢ്യന്മാരായ ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിച്ചു. കോഴിക്കോട് നമ്മൾ നാടകത്തിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നല്ലോ, കോഴിക്കോട് ഒരു നാടകം പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ളത് നാടകമായിട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ സഹൃദയർ തീരുമാനിക്കുകയും അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ സമീപിച്ചിട്ട് അദ്ദേഹം പാതി മനസ്സോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് കൂടെ എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് ആളുകളെല്ലാം ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇയാൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കൊന്ന് കോഴിക്കോട്ട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ സമർത്ഥമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കോഴിക്കോട്ട് ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഫാബി താത്തയെ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കുകയാണ്. എൻ്റെ അമ്മയുടെ വീടും ഫാബി താത്തൻ്റെ വീടും തൊട്ടുതൊട്ടായിരുന്നു, അവർ കളിക്കൂട്ടുകാരായിരുന്നു. 1982 എൻ്റെ ആദ്യത്തെ ജാലവിദ്യാ പരിപാടി പബ്ലിക് പെർഫോമൻസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടക്കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ജോൺ ബേബി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധനായൊരു പ്രൊഫസറുണ്ടായിരുന്നു. അപ്പോൾ മാജിക് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആയിട്ട് അടുത്ത ബന്ധമുള്ള സാധനമാണ്. അപ്പോൾ അതിന് ഒരു ആധികാരികത വരും ഈ ബേബി സാറുമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ട് അങ്ങനെ വളരെ അടുത്ത സൗഹൃദമായി. അങ്ങനെ ഒരിക്കൽ ബേബി സാർ എന്നോട് പറഞ്ഞങ്ങനെ നമുക്കൊന്ന് സുൽത്താനെ ഒന്ന് കണ്ടാൽ തരക്കേടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും ബേബി സാറും യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സൈക്കോളജി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ബേബി സാർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പം അദ്ദേഹം മജീഷ്യനാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മജീഷ്യൻ ഉണ്ട്, ഒരു കുട്ടി മജീഷ്യൻ എന്ന് കേട്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ ഫാബി താത്തനെ വിളിച്ചു, എടി ഫാബിയെ ഇങ്ങോട്ട് വാ, ഇതാ നമ്മൾ നീ എന്ന് പറഞ്ഞല്ലോ ഒരു നോട്ടീസ് കണ്ട്, ആ മജീഷ്യനാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സംസാരിച്ച സമയത്ത് ഫാബി താത്ത മുന്നോട്ട് വന്നു. അപ്പോൾ ഫാബി താത്ത മുന്നോട്ട് വന്നപ്പോൾ പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ സരോജിനി എന്നാണ് അമ്മൻ്റെ പേര്. വളരെ അത്ഭുതകരമായൊരു സംഭവമായിരുന്നു ഈ ഫാബി താത്ത ഓടി വന്നിട്ട് ഇനി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവരെന്നോട് കഥ പറയുകയാണ്, അതായത് അമ്മക്ക് 13-14 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞാണ് അന്ന്. ഇപ്പോൾ ഭാവിത്താത്ത കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. സരോജിനിനെ ഈ നടുവട്ടത്തേക്ക് എവിടേക്കുമാണ് കല്യാണം കഴിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അമ്മനെ, എണീക്കുമ്പോൾ ഇപ്പോൾ കാണണം അമ്മനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ അടുത്ത ദിവസം ഞാൻ അമ്മയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആ ഒരു ബന്ധം ഒരു സാഹിത്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കുടുംബ ബന്ധമായിട്ട് വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ആണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു മാജിക് പ്രോഗ്രാം, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ ഷോ അദ്ദേഹം കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 2-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പം ചെന്നപ്പം ഒരു സ്ഥിരമായിട്ടുള്ള കട്ടൻ ചായയൊക്കെ തന്ന് സൽക്കരിച്ച് അങ്ങനെ കുറച്ച് സംസാരിച്ച് എന്നെ കണ്ടപ്പോൾ വിഷയം മാജിക്കിലേക്ക് വന്നു. അപ്പോൾ മാജിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില സജഷൻസ് എന്നോട് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് ഈ പ്രാവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ടുള്ള മജീഷ്യൻ്റെ ഒരു സഹായിയാണ്. ഇപ്പോൾ ഒരു പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു കാലിയായ പാത്രത്തിൽ പണ്ടുകാലം മുതലേ ചെയ്തു പോയെന്നാണ്, ഒരു കഷ്ണം പേപ്പർ കത്തിച്ചിടും, അടച്ച് തുറക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പ്രാവ് പുറത്തു വരുന്നു. ഒരു അത്ഭുതമാണ്.

എന്നാൽ ആ പ്രാവിനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ പ്രാവ് ഒരു പ്രയാസമില്ലാതെ നമ്മൾ കലായിപ്പാലത്തിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെക്കലുണ്ട്. ഈ പച്ച, ചുവപ്പ്, മഞ്ഞ, ഇങ്ങനത്തെ ഒരു പച്ച അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞ, അത് സാധാരണ ഇപ്പോൾ നമ്മൾ മഷിക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഇത് വാങ്ങി വെള്ളത്തിൽ കലകി ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവിന് ഈ കളറ് വരും. പക്ഷേ വലിയ ഹാംഫുള്ളല്ല, കാരണം ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്ര ഹാംഫുള്ളല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തൊരു സാധനമാണ്. 2000 എന്നോടടുപ്പിച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് IBM എന്ന് പറയുന്ന മഹാസംഘടനയുടെ, ലോകത്തിലെ ഏറ്റവും അധികം മാന്ത്രികരുള്ള ഔദ്യോഗിക സംഘടനയാണ്, ആ സംഘടനയുടെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം. ഈ സമ്മേളനം നടക്കുമ്പം തന്നെ അതിൻ്റെ അടുത്ത ഒരാഴ്ച 10 ദിവസത്തിലായിട്ട് അവിടെ മറ്റൊരു സമ്മേളനം കൂടി നടക്കാറുണ്ട്, സൊസൈറ്റി ഓഫ് അമേരിക്കൻ മജീഷ്യൻസ്, അവരുടെ ഒരു പ്രത്യേക സമ്മേളനം. അപ്പോൾ ഞങ്ങൾ, ഞാനും ഒരു പ്രൊഫസർ ദയാനന്ദ് എന്ന് പറഞ്ഞിട്ട് മജീഷ്യനും കൂടി, ഞങ്ങളൊരു മാസത്തെ പരിപാടി ഇട്ടിട്ട് ഫ്രം അറ്റ്ലാന്റിക് ടു പസഫിക്, ന്യൂയോർക്കിൽ ഇറങ്ങി കാലിഫോർണിയ വരെ പോയിട്ട് അങ്ങനെ ചുറ്റിയടിച്ചിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോൾ അന്ന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ നടന്ന ഒരു വളരെ സമ്മാനാർഹമായിട്ടുള്ളൊരു ഒരു പരിപാടിയിൽ ഒരു മജീഷ്യൻ, ഒരു ഡവ് പ്രൊഡക്ഷൻ, ആ ഡവ് പ്രൊഡക്ഷനിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ഉപയോഗിച്ചത് ഈ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, ഈ കളറിലൊക്കെ ഉള്ള ഡവിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വലിയ കയ്യടി നേടി. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു 10-15 കൊല്ലം മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു സാധനമാണത്. നമ്മളത് അന്നേരം എടുത്തെങ്കിലും അതിനെ അതേ ഗൗരവത്തിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ളൊരു സാധനത്തിലേക്ക് പോകാൻ കഴിയാഞ്ഞാൽ എനിക്ക് വലിയൊരു ഒരു നിരാശ തോന്നിയൊരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണം ഈ നേരത്തെ പറഞ്ഞ തുവാലയുടെയും ഇത് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ മാനസികമായിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന് കീഴ്പ്പെടുകയാണ്, ശിഷ്യപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാറി. ഇത് ആഴ്ചകളോളം എന്നെ തലയിൽ ഇങ്ങനെ കടന്ന് കളിച്ചൊരു സാധനം. കാരണം ഒരു സാധാരണ മനുഷ്യന് പോയിട്ട് എന്നെപ്പോലുള്ള ഒരു മജീഷ്യൻ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്താണ് മാന്ത്രികമായിട്ട് ഇദ്ദേഹം ചിന്തിക്കുന്നത്. അത് വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തലയിൽ കടന്ന് കളിച്ചൊരു സാധനം. അതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഒരു എക്സ്പീരിയൻസ് പറയുന്ന സാധനം. എനിക്ക് തോന്നുന്നു ഡോക്ടർ AT കോവൂരേട്ടായിട്ടുള്ളൊരു സംഭാഷണ മധ്യേ അദ്ദേഹം ഒരു ചൗപ്പത്തി കടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരു വന്നിട്ട് ഇയാളുടെ കഴുത്തിൽ കത്തി തറയ്ക്കുന്നു, അതുപോലെ നാവ് മുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രത്യേകത ഇതെന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുന്നതിൽ ജീവിതം ഏതാണ്, കഥ ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ചോര പുരണ്ട പേജുകളാണ് എന്നൊക്കെ പറയാറുണ്ട് വളരെ ആലങ്കാരികമായിട്ട്. അപ്പോൾ ആ പറയുമ്പോൾ ഇതിൽ വസ്തുത എന്താണ്, ഭാവന സൃഷ്ടി എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഭാവനയാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് സൗകര്യമായിട്ട് ഞാൻ അദ്ദേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല തലത്തിലേക്കാണ് പോവുക. അപ്പോൾ എക്സാക്റ്റ് എനിക്ക് ഈ പോയിന്റിലാണ് വരേണ്ടത്, എന്താണ് അങ്ങക്ക് മാജിക്കുമായിട്ടുള്ള ബന്ധമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം അങ്ങനെ ഒരു പല തവണ പോയിട്ട് ഒക്കെ വിഷയം മാറിയിട്ട് ഒരിക്കൽ ഭാഗ്യവശാൽ ഈ ഒരു വിഷയത്തിലേക്ക് കറക്റ്റായിട്ട് എത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, ജീവകഥയിൽ വേണ്ടത്ര അറിയപ്പെടാത്തൊരു ഈട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ നാട് വിട്ട് എങ്ങനെ ഇവിടുന്ന് കണ്ണൂർ വഴി പിന്നെ ഗോവയിൽ പോയി, ഗോവയിൽ നിന്ന് പൂനെയിൽ പോയി ബോംബെയിലെത്തുന്നത്. അങ്ങനെ ബോംബെയിൽ ഊരുതണ്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കല് ചൗപ്പത്തി ബീച്ചിലാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്, അതുതന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചൗപ്പത്തി ബീച്ചിൽ, ചൗപ്പത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ബീച്ച് മാതിരി ഉണ്ടല്ലോ, കിലോമീറ്റർ നീണ്ടു കിടക്കുകയും ഭയങ്കര വിസ്താരമൊക്കെ ഉള്ള, നമ്മളെ കോഴിക്കോട്ടൊക്കെ ആണെങ്കിൽ 4 അടി നടക്കുമ്പോഴത്തേക്ക് കടലിലെത്തിപ്പോവും, കടൽ കരയില്ല, അതായത് അതിവിശാലമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഏതോ ഒരു മൂലക്കലായിട്ട് കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി, അതിനിടയിൽ കൂടെയൊക്കെ തിരികെ മുന്നിലെത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നു, മന്ത്രവാദ പരിപാടി, മാജിക് പരിപാടി. അന്ന് മന്ത്രവാദവും മാജിക്കും ഒക്കെ മിക്സ്ഡാണ്. ഈ പരിപാടി നടക്കുന്ന കണ്ടപ്പം അങ്ങനെ കൗതുകപൂർവ്വം സ്വാഭാവികമായിട്ടൊരു യുവാവ് നോക്കി നിന്നു. അങ്ങനെ മാജിക് ഒരു കഴിയുമ്പോൾ അത് അവസാനിക്കുന്നു. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ
മജീഷ്യൻ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒക്കെ അങ്ങനെ കെട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഭാണ്ഡത്തിലെടുത്ത് കെട്ടുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾ

0: ങ്ങൾക്കും സൈഡിലും ഉള്ളിലുമൊക്കെ ആയിട്ട് പല രഹസ്യങ്ങളുണ്ട്. ഇത് ആളുകളും മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി അടുക്കി വെച്ചിട്ട് ഒരു മുണ്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് പിന്നെ ഇവർ കുറെ അവിടെ ഇങ്ങനെ തിരിഞ്ഞെളിക്കും. ചിലപ്പോൾ ഒരു ശിഷ്യന്മാർ പോയിട്ട് ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ മാജിക്ക് കണ്ട ആളുകളൊക്കെ ഏതാണ്ട് പോയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പാക്കിങ്ങിലേക്ക് കടക്കുക. അപ്പം ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട് മജീഷ്യനും ഒന്ന് രണ്ട് സഹായികളൊക്കെ കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പയ്യൻ ഇങ്ങനെ കുറേ സമയമായിട്ടും അവിടുന്ന് പോകുന്നില്ല. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് പോകാഞ്ഞപ്പോൾ മജീഷ്യൻ ഹിന്ദിയിൽ ഇയാളോട് എന്തൊക്കെയോ ചോദിക്കും. അത് നമ്മളെ ബഷീറാണ് ആള്. അപ്പം മൂപ്പര് കണ്ട മുറി ഇന്ത്യയിലൊക്കെ ഇങ്ങനെ നാട് വിട്ടു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ് വന്നപ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ ആര് മജീഷ്യൻ. പിന്നെ മജീഷ്യൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ഹിന്ദി സംസാരിച്ച് പഠിച്ച് ഹിന്ദിയിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിയാസ് ഹൈദർ എന്നുള്ള പേരുള്ള മജീഷ്യനാണ്. അപ്പം ഈ വൈക്കത്തിൻ്റെ കഥയൊക്കെ കേട്ടപ്പം പറഞ്ഞ് എന്നാൽ പിന്നെ ശരി ഞങ്ങളെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടുകയും അസിസ്റ്റൻ്റായിട്ട് കൂടിയിട്ട് അതിൽ അസിസ്റ്റൻറ്റിൽ പ്രധാനിയായി. പ്രധാനിനെയാണ് സാധാരണ മജീഷ്യൻ യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യം എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ ഈ മജീഷ്യനേക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ആളാണ് സഹായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും രംഗവേദിയിൽ പ്രത്യേകിച്ച് സ്ട്രീറ്റിലാകുന്ന സമയത്ത് പല അപകട സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ ആകുന്ന സമയത്ത് സ്റ്റേജിന് നമ്മൾ 6 സൈഡിൽ 5 സൈഡും പ്രൊട്ടക്റ്റഡ് ആണ്, ഫ്രണ്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല, ചുറ്റിലും ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യേണ്ട ആൾ ഈ സഹായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഈ പ്രധാന സഹായിയായിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബുക്കിൽ എഴുതിയ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു മജീഷ്യൻ്റെ സഹായിയും അതിനൊപ്പം ഒരു മജീഷ്യൻ തന്നെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയായി എന്ന് മനസ്സിലായതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശിഷ്യപ്പെട്ടത് ഒരു ആപ്തമായി കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
1: താങ്കളുടെ ഒരു മെയിൻ ഒരു ആക്റ്റീവ് നമ്മളെ മാജിക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ സുപ്രധാന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് ഗ്രേറ്റ് എസ്കേപ്പ് ആക്ട്. റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട്, റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട് താങ്കൾ ഇവിടെ 2nd gate അടുത്ത് നടത്തുകയുണ്ടായി. ബഷീർ അതിൽ കാർമ്മികൻ ആയിട്ട് വന്ന് പങ്കെടുക്കുകയും താങ്കളുടെ ഒരു പ്രചോദനം എന്നുള്ള നിലയിലും താങ്കളുടെ ഈ പറഞ്ഞ മാനസ ഗുരു എന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അതിന് കാർമ്മികത്വം വഹിച്ച ഒരു വലിയ ഒരു അനുഭവം കോഴിക്കോട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ ബഷീറിയൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതുകൂടി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്.
0: റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് മാജിക് അതിസാഹസികമായൊരു ജാലവിദ്യയാണ്. ജാലവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ മജീഷ്യനെ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്ത് വെച്ചിട്ട് കയ്യാമം കാലിലും ഷാക്കിള് ചെയ്യുന്നു. അതിനുശേഷം ശരീരമാസകലം 25 kg ചങ്ങല കൊണ്ട് ചുറ്റിയിട്ട് കംപ്ലീറ്റ് 1 dozen പൂട്ടിട്ടിട്ട് എല്ലാ ജംഗ്ഷനിലും പൂട്ടിയിട്ട് അനങ്ങാൻ കഴിയാത്ത വിധത്തിലാവുന്നു. അങ്ങനെ സഹായികൾ നേരെ എടുത്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് കടത്തുന്നു. കൈ ഒരു ട്രാക്കിലും കാല് മറ്റേ ട്രാക്കിലുമായിട്ട് ലോക്ക് ചെയ്യുന്നു. ഈ ഫൈനൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ കാണാവുന്ന ദൂരത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താക്കോൽ കൂട്ടങ്ങളെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിനെ ഏൽപ്പിച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കവറിട്ടിട്ട് മജീഷ്യനെ മൂടുകയും ട്രെയിൻ അതിസാഹസികമായിട്ട് വന്ന് കടന്നു പോവുകയും ചെയ്യുന്നു. ട്രെയിൻ കടന്നു പോയപ്പോഴത്തേക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് മാന്ത്രികൻ പുറത്തു വന്ന് ഈ ചങ്ങലക്കെട്ടുകളൊക്കെ കയ്യിൽ ഒരു പൂമാല പോലെ കരുതിയിട്ട് ഒരു ബായ് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ തൊട്ടടുത്തുള്ള നളന്ദ ഓഡിറ്റോറിയത്തിൽ അവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അങ്ങനെ ഒരു ആശംസ പരിപാടി നടത്തി. ആ യോഗത്തിൽ വെച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഒരു പ്രദീപ് എന്നുള്ള പേരിനോടൊപ്പം ലോകപ്രശസ്ത രക്ഷപ്പെടൽ ജാലവിദ്യക്കാരനായ ഹൗഡിനിയുടെ പേരിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രദീപ് ഹുഡിനോ എന്നുള്ള നാമധേയം നൽകുന്നത്. അപ്പോൾ അതൊരു ജീവിതത്തിലെ അപൂർവമായൊരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്.
2: പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹുഡിനോ ബഷീറുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവച്ചതുമാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. ജൂലൈ 5 എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യമായി മണിയറ എന്ന ചിത്രത്തിൽ യേശുദാസ്, അമ്പിളി, സിന്ധു ഭൈരവി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, സംഗീതം എ ടി ഉമ്മർ.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഓമനത്തിങ്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എ സി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്നു.

സുവർണമലരുകളിൽ അടുത്തതായി ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ജോൺസൺ, കൊന്നിയൂർ ഭാസ്കരൻ.

0: കൊനിയൂർ ഭാസിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: സുവർണമലരുകളിൽ അടുത്തതായി ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകിയാണ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, സംഗീതം ഇളയരാജ.

0: പഴയ സാധനങ്ങളുമായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
2: ആശ്രയം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് MB ശ്രീനിവാസൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: സുവർണമലരുകളിൽ അടുത്തതായി നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിന് വേണ്ടി യേശു

0: കാലങ്ങൾ പൂക്കുന്നു ആശയിൽ അലർപ്പൂ.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
2: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
2: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
3: ഇന്നത്തെ സുവർണമരുകളിലെ അവസാനത്തെ ഗാനം പച്ചവെളിച്ചം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
4: കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
3: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
4: പലിശരഹിത വായ്പാ സൗകര്യവും.
3: TNC അപ്ലൈ. പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
4: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
3: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
4: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5,000 ക്യാഷ് ബാക്ക്.
3: ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ. പഴയതിന് മൈജിയിൽ പൊന്നും വില.
4: അതെ, നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
3: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
4: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
3: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ
4: TNC അപ്ലൈ.
5: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
6: ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും ആകാശവാണി വാർത്താവിഭാഗത്തിലെ ന്യൂസ് കറസ്പോണ്ടന്റ് എന്ന നിലയിലും ഈ നഗരത്തിൽ പ്രവർത്തിച്ച KP രാജീവൻ നഗരത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് ഇന്നത്തെ പരിപാടിയിൽ. വാർത്താശേഖരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ നഗരം തന്നിലെ കലാസ്നേഹിയെ, കായിക പ്രേമിയെ, എഴുത്തുകാരനെ, സാംസ്കാരിക പ്രവർത്തകനെ എങ്ങനെ പരിപോഷിപ്പിച്ചു, വളർത്തി എന്നുള്ള ഓർമ്മകൾ കൂടിയാണ് അത്.

0: മണി വാർത്താവിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനം അവസാനിപ്പിച്ച കെ പി രാജീവൻ തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
1: കോഴിക്കോട് നഗരം, നഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് കലാ സാംസ്കാരിക കായിക രംഗത്തെ കാര്യങ്ങളാണ്. എഴുത്ത്, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, പിന്നെ ഫുട്ബോൾ പ്രേമം, ഇതിലൊക്കെ കോഴിക്കോടുണ്ട്. മിഠായി തെരുവിലൂടെയും ബീച്ച് റോഡിലുമുള്ള നടത്തം, കോട്ട് റോഡിലെ പഴയ ടൂറിംഗ് ബുക്ക് സ്റ്റാൾ, മാനാഞ്ചിറയിലെ സെൻട്രൽ ലൈബ്രറി തുടങ്ങിയവയും ഓർമ്മയിൽ വരുന്നു. പുസ്തക ലോകത്തേക്കുള്ള വാതായനമാണ് TBSഉം സെൻട്രൽ ലൈബ്രറിയും. TBS ഇപ്പോൾ പ്രസ് ക്ലബിനടുത്താണ്, പണ്ട് അത് കോട്ടലോട്ടായിരുന്നു. മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ സാംസ്കാരിക തനിമ മൊത്തം മതിലും. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് ഇപ്പോൾ SM സ്ട്രീറ്റ്. ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ആകാശമയുടെ ഓർമ്മകൾ തിരതല്ലി വരും. ജനകീയ മാധ്യമമായ ആകാശവാണി സമ്പന്നമായ പാരമ്പര്യത്തിന്റെ ഉടമയാണെന്ന് അറിയാമല്ലോ. ഒട്ടേറെ മഹാരഥന്മാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കാലത്ത് തന്നെ ആകാശവാണി പരിപാടികളും വാർത്തകളും കേൾക്കുമായിരുന്നു. പിന്നീട് കോഴിക്കോട് ആകാശവാണി വാർത്താ വിഭാഗത്തിൽ ന്യൂസ് കറസ്പോണ്ടന്റായും ചില ദിവസങ്ങളിൽ ന്യൂസ് എഡിറ്ററായും ജോലി ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യവും അംഗീകാരവുമായി കാണുന്നത്. തൊഴിലിന്റെ ഭാഗമായി 2001 June 22 കടലുണ്ടി ട്രെയിൻ അപകടം, 2010 മംഗലാപുരം വിമാനാപകടം തുടങ്ങിയവ ആകാശവാണി ദേശീയ ശൃംഖലക്കായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആകാശവാണി വാർത്താ വിഭാഗത്തിലും പ്രോഗ്രാം എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങളുമായി നിരവധി സൗഹൃദങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അവ നിലനിർത്തുന്നതിൽ സന്തോഷമാണ്. ബോബി സി മാത്യു, പ്രീത, പ്രതാപ് പോൾ, ഉണ്ണികൃഷ്ണൻ, ബിജു, സുബൈർ, കൃഷ്ണകുമാർ, പ്രദീപ്, നരേന്ദ്രൻ, മാത്യു ജോസഫ്, സത്യേട്ടൻ, മേരി പ്രസാദ്, അങ്ങനെ ആ ലിസ്റ്റ് വളരെ വിശാലമായിട്ട് നീട്ടാം. പിന്നെ വാർത്താ സമാഹരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് പത്രമാധ്യമ രംഗങ്ങളിലും പ്രസ് ക്ലബിലുമായി നിരവധി പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതൊക്കെ ജീവിതത്തിലെ വലിയ സമ്പത്തായാണ് കാണുന്നത്. ആകാശവാണി ജോലി ചെയ്യുന്നതിന് മുമ്പ് പത്രപ്രവർത്തകനായി കോഴിക്കോട് കേരളമതിയിൽ 8 പ്രവർത്തിച്ചു. അതുവഴിയും നിരവധി സൗഹൃദങ്ങൾ ലഭിച്ചു. അന്ന് മുതലേ കോഴിക്കോടിനോട് അഗാധമായ പ്രണയമായിരുന്നു. പിന്നെ കോഴിക്കോടിന്റെ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞാല്, മഹാരഥനായ ഋത്വിക് അട്ടക്കിന്റെ മുഴുവൻ ചലച്ചിത്രങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞത് 1980 രണ്ടാം ഭാഗത്തിൽ കോഴിക്കോട്ട് വെച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഘട്ടക്കിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് കോഴിക്കോട്ടെ ഡയലഗോ ഫിലിം സൊസൈറ്റിയാണ്. അപ്പോ സുബർണരേഖ, മേഘയതാക്കാതാര, അജാന്ത്രിക് തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ സദസ്സിൽ നിന്ന് വളരെ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അതിപ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. കേരളമതിയിലെ സുഹൃത്ത് KE അനിലായിരുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകരുമായി എന്നെ അടുപ്പിച്ചത്. പിന്നീട് ചെലവേർ വേണുവേട്ടന്റെ അശ്വിനി ഫിലിം സൊസൈറ്റിയിൽ അംഗത്വമെടുത്തു. നിരവധി സിനിമകൾ അവിടെ നിന്ന് കാണാൻ, ഇന്ത്യൻ സിനിമകളും വിദേശ സിനിമകളും. ചെലവേർ വേണുവേട്ടൻ കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് നൽകിയ സേവനം വളരെ ആഴത്തിലും വ്യാപക സ്വാധീനമുള്ളതുമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ബാങ്ക്മെൻസ് ഫിലിം സൊസൈറ്റിയുടെ തോമസ് ചേട്ടനുമായി സൗഹൃദം തുടങ്ങാനും അങ്ങനെ നിരവധി ചിത്രങ്ങൾ കാണാനും സാധിച്ചു. കൈരളി ശ്രീ തിയേറ്ററുകളായി വ്യത്യസ്ത വർഷങ്ങളിൽ നടത്തിയ ചലച്ചിത്ര മേളകൾ വഴി നല്ല സിനിമ കാണാനും കഴിഞ്ഞു. ചലച്ചിത്രത്തെ ഗൗരവത്തോടെയും വിമർശനാത്മകമായും വിലയിരുത്തുന്ന ഒരു സമൂഹം കോഴിക്കോട്ടുണ്ട് എന്നത് വലിയ അറിവും ആശ്വാസവുമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്ഥിരം വേദി കോഴിക്കോടിന് ലഭിക്കണം. അതിനുള്ള അർഹത കോഴിക്കോടിനുണ്ട്. അധികൃതർ അക്കാര്യം ഗൗരവമായി പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ വർഷവും ജനുവരിയിൽ DC Books കോഴിക്കോട്ട് നടത്തുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യ പ്രവർത്തകർക്ക് വൻ ഉണർവാണ് നൽകുന്നത്. കേരള പരിപാടികൾ കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്. എഴുത്തിന്റെ വഴിയിലേക്ക് വന്നാൽ SK പൊറ്റക്കാടിന്റെ നാടാണ് കോഴിക്കോട്. ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും പറഞ്ഞ പൊറ്റക്കാട്. SKയുടെ ചന്ദ്രകാന്തം കാണാൻ പോയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറും MTയും താമസിച്ച നഗരവും കൂടിയാണ് കോഴിക്കോട്. ബഷീറിന്റെ ബാല്യകാല സഖി, ഭാർഗവി നിലയം, മധുക തുടങ്ങിയവ വായിച്ച അനുഭവങ്ങൾ ബഷീർ ഒരു അതുല്യ എഴുത്തുകാരൻ തന്നെ. ബ്രണലിൽ MAക്ക് പഠിക്കുന്ന കാലത്താണ് ബഷീറിനെ കുറിച്ച് ഒട്ടേറെ കേട്ടത്. നന്മയുടെ വൻമരമാണ് ബഷീർ എന്നാണ് MN വിജയമാഷ് പറയാറ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുന്ന കാലത്ത് 1986 ബഷീറിനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാനും ഇസ്മയിൽ മേലടിയും ചേർന്നായിരുന്നു അഭിമുഖം നടത്തിയത്. MT താമസിച്ചിരുന്ന നഗരമെന്ന നിലയിൽ കോഴിക്കോടിനോട് പ്രത്യേകം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. MT കൃതികൾ പലതും കോളേജ് പഠനകാലത്ത് തന്നെ വായിച്ചിരുന്നു. MTയുമായി വ്യക്തിപരമായി അടുത്ത ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തിനെ കാര്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ MT ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്റെ പുത്തൻ കണ്ണുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ കോപ്പി MTക്ക് കൊടുക്കാൻ കഴിഞ്ഞു. MT അത് സ്നേഹത്തോടെ വാങ്ങി. പിന്നെ കോഴിക്കോട് ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ നടന്ന ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ശ്രോതാവായി പങ്കെടുക്കാൻ കഴിഞ്ഞു. നിരവധി നാടകങ്ങൾ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു വേദിയാണല്ലോ. നിരവധി നാടകങ്ങളും സംഗീത പരിപാടികളും അവിടെ നിന്ന് കേൾക്കാനായി. നാടക മഹാരഥൻ KT മുഹമ്മദിന്റെ നഗരമാണ് കോഴിക്കോട്. സൃഷ്ടി എന്ന അദ്ദേഹത്തിന്റെ കൃതി നാടകമായും സിനിമയായും കണ്ടു. ടാഗോർ തിയേറ്ററിൽ നിന്ന് നിരവധി സിനിമകളും നാടകങ്ങളും കാണാൻ കഴിഞ്ഞു.

0: ഇക്കോടിയൻ, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, അങ്ങനെ മറക്കാനാവാത്ത പേരുകളുണ്ട്. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നിരുന്ന ത്യാഗരാജ സംഗീതോത്സവത്തിലെ കച്ചേരികൾ കേൾക്കാൻ പോകാറുണ്ടായി. കേരളത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, പി രവികുമാർ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന സംഗീത നിരൂപകനും കവിയുമാണ്. ചിത്രകലയിലേക്ക് വന്നാൽ, ആർട്ടിസ് നമ്പൂതിരി കോഴിക്കോട് ബിലാത്തിക്കുളത്ത് താമസിച്ചിരുന്ന കാലത്ത് കേരളകൗമുദിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. 3.5 മണിക്കൂറിലേറെ നീണ്ട ദീർഘമായ സംഭാഷണമായിരുന്നു അത്. 1988-89 കൗമുദി വീക്കെൻഡ് എഡിഷനിൽ വലിയ സ്റ്റോറിയായി അത് പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട്ടെ ആർട്ട് ഗാലറിയിൽ പണ്ട് സ്ഥിരമായി ചിത്ര പ്രദർശനങ്ങൾ കാണാൻ പോയിരുന്നു. യൂണിവേഴ്സൽ ആർട്സിലെ ചില വിദ്യാർത്ഥികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. പോൾ കല്ലാനോടുമാഷുമായി സൗഹൃദമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര്, യു കെ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എഴുത്തുകാരൻ യു കെ കുമാർ. യു കെയുടെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയിരുന്നുണ്ട്. പിന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ കേരളീയന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരം കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. കോഴിക്കോടിന്റെ ഫുട്ബോൾ പ്രേമം പ്രശസ്തമാണല്ലോ. കേരളകൗമുദിയിൽ ജോലി ചെയ്യവേ സ്പോർട്സ് എഴുത്തുകാരായ കെ കോയ എന്ന കോയക്ക, രവി മേനോൻ, മോഹൻദാസ് കുളത്തായി തുടങ്ങിയവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും. പിന്നെ കോഴിക്കോട് ജനങ്ങൾ വളരെ സഹൃദയരായ ആൾക്കാരാണ്. കലാ കായിക സ്നേഹങ്ങൾ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് പറയാം. മുൻവിധികളില്ലാത്ത ജനങ്ങളുടെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. ഞാൻ കോഴിക്കോട് ജനിച്ചയാളല്ല, ഒരു 10-30 വർഷത്തിലേറെയായിട്ട് കോഴിക്കോടുമായി ബന്ധമുണ്ട്. കോഴിക്കോടിന് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കലയോടും കായിക രംഗത്തോടുള്ള ആ സ്നേഹം നമുക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ മറ്റ് ജില്ലകളെ ഓരോ തരത്തിലുള്ള ഇതുണ്ടായിരിക്കും, പക്ഷേ മനാഞ്ചിറ, മിഠായി തെരുവ്, ആകാശവാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വൈബ്, അത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. അപ്പോൾ കോഴിക്കോടിനെ മറക്കാൻ പറ്റാത്ത ഒരു നഗരം ആയിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്, വ്യക്തിപരമായും അല്ലാതെ.
1: ആകാശവാണി വാർത്താവിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച കെ പി രാജീവനാണ് തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ആഗതൻ എന്ന ചിത്രത്തിൽ ശ്വേതാമോഹൻ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം ഔസേപ്പച്ചൻ.

0: പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
0: പഴയത് നൽകി പുതിയത് വാങ്ങാം മികച്ച എക്സ്ചേഞ്ച് വിലയിൽ, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ.
1: കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ.
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരൂ.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: ടിഎൻസി അപ്ലൈ. പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5,000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. ടിഎൻസി അപ്ലൈ.
2: ചിത്രത്തിന് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം സി രാജാമണി.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര എന്നിവരാണ് ഈ ഗാനം പാടിയത്.

0: പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ, പലിശ രഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടിഎൻസി അപ്ലൈ.
0: പഴയത് നൽകി പുതിയത് വാങ്ങാം, മികച്ച എക്സ്ചേഞ്ച് വിലയിൽ, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ.
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും,
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: ടിഎൻസി അപ്ലൈ.
2: മഹാസമുദ്രം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള, 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: മാണിക്യക്കല്ല് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശ്രേയാ ഘോഷാൽ, രവിശങ്കർ എന്നിവർ പാടിയത്.

0: അതെ, നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
1: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
0: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: മായാവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, സംഗീതം അലക്സ് പോൾ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സത്യത്തിനും ധാർമ്മികതയ്ക്കും ഉയർന്ന പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾക്കും പ്രതിജ്ഞാബദ്ധമായിരിക്കണം മാധ്യമപ്രവർത്തനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാവും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യ ഈ വർഷം 1,00,000 കോടി ഡോളറിന്റെ കയറ്റുമതി കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് യോഗത്തെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഓഗസ്റ്റ് 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വേദികളിലായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് കലാകാരന്മാർക്കും കലാസംഘടനകൾക്കും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 12. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും അഭിമുഖത്തിനും അവധി ബാധകമായിരിക്കില്ല. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദേ മത്സരം നാളെ പുലർച്ചെ 3:30. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇതോടെ ഇന്നത്തെ FM പ്രധാന വാർത്തകൾ പൂർണ്ണമാവുന്നു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യമായി പോക്കിരി രാജ എന്ന ചിത്രത്തിൽ യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജാസി ഗിഫ്റ്റ്.

അമ്പിളി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയാണ് സംഗീതം പകർന്നത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചെറുപറമ്പിൽ നിന്നും ആതിര, രതീഷ്, ആദു, മിമൂസ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, സൗമ്യ ടി ആർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾ, സംഗീതം ബിജിപാൽ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുത്തമ്പലത്തുനിന്നും ജിനു, സിദ്ധാർത്ഥ് കൃഷ്ണ, അനൂപ് എന്നിവർ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയിലേക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സപ്പ് സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9400224440.

രഞ്ജിനി. രഞ്ജിനിയിൽ അടുത്തതായി തിരുവനന്തപുരത്തു നിന്നും ശിവപ്രസാദ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയത്. രാജീവ് നായരിന്റെ വരികൾക്ക് സംഗീതം വിദ്യാസാഗർ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ചേർത്തലയിലുള്ള ശ്രീദേവിയുടെ ഇഷ്ടഗാനം കേൾക്കാം. കോഹിനൂർ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയത്, VK ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് രാഹുൽ രാജ്.

രഞ്ജിനിയിൽ അടുത്തതായി കച്ചേരി ആരംഭം എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. എൻ എ മുത്തുകുമാറിന്റെ വരികൾക്ക് ഡി ഇമ്മാൻ സംഗീതം പകർന്ന് പലാഷ് സെൻ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊടുവള്ളിയിൽ നിന്നും അഞ്ജലി.

അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പൈങ്ങോട്ടുപുറത്തു നിന്നും അനാമിക ദിനേശ്.

വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനുശ്രീ.

കുന്ദമംഗലത്തുള്ള ജിഷ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ പി. ജയചന്ദ്രൻ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം വിദ്യാസാഗർ.

പേരാമ്പ്രയിൽ നിന്നും ശ്യാമിൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണി മേനോൻ പാടിയത്. അനൂപ് മേനോന്റെ വരികൾ, സംഗീതം രതീഷ് വേഗ.

ജയ് ഹോ രാധേശ്യാം കീ, ജയ് ഹോ സിയാറാം കീ, ഓർ ജയ് ഹോ ബംബൈ ധാം കീ.